91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ. നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക, കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
0: And
4: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
4: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: തങ്ക കസവണിയും

0: 91.7 FM, Qatar's favorite radio station.
1: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവ് ആയി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.

0: സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
4: മർസയിൽ നിന്നോ?
3: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.

0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റുകൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
0: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
6: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
5: സുനോപ്പനോണം സീസൺ 8
6: കേട്ട് കേട്ട് കേട്ടോണം.
5: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
6: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
7: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
8: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.

0: അടുത്ത ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
0: And
3: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
3: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: 7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്മാർട്ട് ടോക്ക്. ഓണക്കാലത്തിന്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ. സ്മാർട്ട് ടോക്കിലേക്കും ആ ഒരു സന്തോഷം എത്തുകയാണ് അക്ഷരങ്ങളുടെ രൂപത്തിലാണെന്ന് മാത്രം. ഒരു അക്ഷര പൊന്നോണ വിശേഷങ്ങളാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്കിൽ. നമ്മളുടെ കൂടെ അതിഥിയായി എത്തുന്നത് മലയാള വിദ്യാലയം എന്ന സോഷ്യൽ മീഡിയ പേജിൽ നിന്നും മലയാളം അധ്യാപകനായ ദേവേശൻ പേരൂരാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. മാഷെ, ഒത്തിരി സ്നേഹത്തോടെ സ്മാർട്ട് ടോക്കിലേക്ക് സ്വാഗതം. മാഷിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. മലയാള വിദ്യാലയം എന്നുള്ളൊരു പേജിലാണ് നമ്മൾ ആ വീഡിയോസ് ഒക്കെ കാണാറുള്ളത്. എപ്പം മുതലാണ് സർ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടന്നു തുടങ്ങിയത്? പണ്ടൊരു മലയാളം മാഷായിരുന്നു.
1: ഞാൻ പണ്ട് ഒരു മലയാളം മാഷല്ല, ഞാൻ അടുത്താണ് 2025 ഞാൻ റിട്ടയർ ചെയ്തത്. അതുവരെ ഞാൻ മലയാളം മാഷാണ്. 2006 മുതൽ 2025 വരെ ഞാൻ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലായിട്ട് 19-20 വർഷക്കാലം ഞാൻ സർക്കാർ സർവീസിലായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഈ പാരലൽ കോളേജ് അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ തന്നെ 10-30 വർഷമായി ഞാൻ ഈ മേഖലയിൽ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു, മലയാള അധ്യാപകനായിട്ട്.
0: മലയാള ഭാഷയോടുള്ള ഒരു അടുപ്പം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നോ?
1: തീർച്ചയായിട്ടും. ഞാൻ വളരെ ചെറുപ്പത്തിനെ, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അല്പം എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ വളരെ സീരിയസ് വായനക്കാരനായിരുന്നു. ജിയെ മലയാളം എടുത്താണ് പഠിക്കുന്നത്. അപ്പം മലയാള അധ്യാപകനാവുക എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അതുവരെ ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത്. അപ്പം വേറെ ചില സങ്കല്പങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബി എ മലയാളം എടുത്തപ്പം പിന്നെ മലയാള അധ്യാപകനാവുക അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവുക, പത്രപ്രവർത്തകനാവുക എന്നൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം.
0: അങ്ങനെ എഴുത്തിന്റെ മേഖലയിലേക്ക് അല്ലെങ്കിൽ അധ്യാപനത്തിലേക്ക് വരുന്നു, മലയാളം പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. മലയാളം പഠിപ്പിക്കലുകൾ സാറിനെ എന്തൊക്കെ പഠിപ്പിച്ചു?
1: മലയാളം പഠിപ്പിക്കുന്ന സമയത്താണ് പഠിച്ച മലയാളം ഒന്നും മതിയാവാതെ വരുന്ന അനുഭവങ്ങൾ ഉണ്ടായത്. മാത്രമല്ല വലിയ ചോദ്യങ്ങൾ ഞാൻ നേരിട്ടുണ്ട് മലയാളം പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത്. എന്നോടൊരു കുട്ടി, ഞാൻ സർക്കാർ സർവീസിൽ വന്ന സമയത്ത് എന്നോടൊരു കുട്ടി ഞാൻ പിന്നെ കവിതയൊക്കെ ചൊല്ലി, അക്ഷിതന്റെ കവിത ചൊല്ലി, മനോഹരമായി ചൊല്ലി എന്നൊക്കെ ഞാൻ കരുതി ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് കുട്ടി എന്നെ ഓടി വന്ന് എന്നെ പിന്നാലെ ഓടി വന്ന് എന്നോട് ചോദിച്ചു, അല്ല മാഷ് ഈ കവിത പഠിച്ചിട്ട് എന്താണ് കാര്യം, സാഹിത്യം എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു. അത് ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ചോദ്യമായിരുന്നു.
0: എന്ത് മറുപടി പറയണം എന്നറിയാതെ നിന്നുപോയോ?
1: അതെ, ഒരു തരത്തിൽ. കാരണം 3 വർഷം ഡിഗ്രി മലയാളം, ബി എ മലയാളം, 2 വർഷം PG ഡിഎഡ്, പിന്നെ കുറെ സാഹിത്യമൊക്കെ ഉള്ള ബന്ധം, ഇതൊക്കെ ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നത്. അതുവരെ എന്റെ മുന്നിൽ വരാത്തൊരു ചോദ്യമാണിത്. 20 വർഷം മുമ്പാണ് ഒരു കുട്ടി, 18 വർഷം മുമ്പായിരിക്കും ഒരു കുട്ടി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് ഞാൻ നിശ്ചലനായി പോയി ആ സമയം. അപ്പൊ ഞാൻ പിന്നീട് കുട്ടിയെ സാവകാശം വിളിച്ചു കൊണ്ടുവരികയും അത് സാഹിത്യത്തിന്റെ പ്രാധാന്യത്തെ പിന്നെ വിപ്പിന്റെ കാര്യങ്ങൾ പിന്നീട് പറയുകയുണ്ടായി. എന്തായാലും ആ അങ്ങനെ ഒരു ചോദ്യം എന്നെ സ്തബ്ധനാക്കിയുണ്ട് ആ ഘട്ടത്തിൽ.
0: ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമുക്ക് അധ്യാപകർക്ക് നേരിടേണ്ടി വരും അല്ലേ?
1: തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. നമ്മൾ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളായിരിക്കും കുട്ടികളുടെ നിഷ്കളങ്കമായ ഇതിൽ നിന്ന് ആലോചനകളിൽ നിന്ന് വരുന്നത് ധാരാളം. ഞാൻ ഇപ്പോൾ ഒരാൾക്കൊരു 20 വർഷം സർവീസിൽ വന്നതിന് ശേഷം ഇപ്പൊ ഈ മലയാള വിദ്യാലയം തുടങ്ങി ഇപ്പം വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഒരർത്ഥത്തില് പിന്നെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
0: ഇനിയിപ്പോ ഇതൊരു ഓണക്കാലമാണ്. ഈ ഓണക്കാലത്ത് മലയാള ഭാഷയെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ കൂടുതൽ സംസാരിക്കും. മലയാള ഭാഷയും ഓണവും തമ്മിലൊരു ഒരു പ്രത്യേക ആത്മബന്ധം തന്നെയുണ്ട്. മലയാള ഭാഷയും ഓണവും ആ ഒരു അടുപ്പത്തെ സർ എങ്ങനെ കാണുന്നു?
1: ഭാഷയും ഓണവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ വ്യവഹാരം, ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങളുമായിട്ട് ഭാഷയ്ക്ക് ബന്ധമല്ലോ. നേരത്തെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ഉള്ള കുട്ടിക്കാലത്താണെങ്കിൽ, കുട്ടിക്കാലത്ത് നമ്മൾ പൂപ്പറിക്കാൻ പോകുന്നത് പൂപ്പാട്ടും പാടിയിട്ടാണ്. ഒരു കവിതയാണല്ലോ, കവിതയുടെ മറ്റൊരു രൂപമാണല്ലോ പാട്ട്. സാഹിത്യവുമായി നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഓണം എന്നുള്ളതാണ്.
0: അന്ന് ചൊല്ലിയ പാട്ട് ഓർമ്മയുണ്ടോ? അന്ന് പൂപ്പറിക്കാൻ പോകുമ്പോ ചൊല്ലുന്ന പാട്ട് ഓർമ്മയുണ്ടോ?
1: ഓർമ്മയുണ്ട്. ആന പോകുന്ന പൂമരത്തിന്റെ ചുവടെ പോകുന്ന ധാരാട, ആരാനുമല്ല കൂരാനുമല്ല കുറ്റിക്കാട്ടിലെ കുറുമ്പന്നി എന്ന് പറഞ്ഞ് സുദീർഘമായൊരു പാട്ടാണ്. അങ്ങനെ കുറെ പാട്ടുകൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഭാഷയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് തന്നെ പറയാം. നമ്മുടെ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്ന സമയത്ത് ഈ ആവിഷ്കാരങ്ങൾ ഉണ്ടാവും. അതിൽ പാട്ടുണ്ടാകും, കഥയുണ്ടാകും, കവിതയുണ്ടാകും, കളികൾക്ക് പോലും പാട്ടുണ്ടാകും. നിങ്ങൾ കളിക്കുമ്പോൾ പോലും അതിന്റെ കൂടെ പാട്ടുണ്ടാകും. അപ്പൊ സാഹിത്യം ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിലും സാഹിത്യം ഉണ്ടാവും എന്നുള്ളതാണ്. അത് വേറൊരു മേഖലയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഓണവുമായി സാഹിത്യം എന്ത് ബന്ധം എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലാന്നെനിക്ക് തോന്നുന്നു. കാരണം സാഹിത്യം സമസ്ത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മളെ എന്റെ വീടിന്റെ താഴെയുള്ള തോട്ടിലേക്ക് നമ്മളൊക്കെ കൂട്ടുകാരൊക്കെ പോകുന്ന സമയത്ത് ഒരു കവിത എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ കുറച്ച് അടിച്ചോട്ടി കലർത്തി പറയാണ്, കവി ഒരു പാട്ട് ചൊല്ലിയിട്ട് നമ്മൾ കുളിക്കും. അപ്പം സ്കൂൾ നമ്മളെ എനിക്ക് പഠിച്ച കവിതയില് മാമ്പഴമൊക്കെ നമ്മൾ പിന്നീട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എന്റെ ഓർമ്മയുള്ളത് കുട്ടികളെല്ലാം കൈകോർത്ത് വെച്ചിട്ട് അക്കുത്തിക്കുത്താന വരങ്കുത്തക്കര നിൽക്കുന്ന വെള്ളക്കുരങ്ങിന്റെ കാലോ കയ്യോ രണ്ടാലൊന്നു കുട്ടിയും മുറിഞ്ഞു പോട്ടെ എന്നൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് കവിതയുടെ പ്രാകൃതമായ രൂപമാണത്. ആ സാഹിത്യം ഇല്ലാതെ ആ കളിയുണ്ടോ? എത്രയെത്ര പാട്ടുകൾ, എത്രയെത്ര കളികൾ, എല്ലാ കളികളുടെ കൂടെയും പാട്ടുണ്ട്. ഇപ്പൊ സാഹിത്യം എല്ലാത്തിന്റെയും കൂടെ ഉണ്ട്. ഈ സാഹിത്യവും കലയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ശുഷ്കമായിരിക്കും. സാഹിത്യം, കല ഇതും നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ മാറ്റി വെക്കുക. നമ്മുടെ സൗന്ദര്യത്തിന്റെ ലോകമാണിത്. ഈ സൗന്ദര്യത്തിന്റെ ലോകം മാറ്റി വെച്ച് നോക്കൂ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഇത്രയും വിരസമായ ഈ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ ഈ വിരസം മാറ്റാൻ നിങ്ങൾ മൂളിപ്പാട്ടെങ്കിലും പാടും.
0: അതോടൊപ്പം നീ പറഞ്ഞത് സാർ, മാഷി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കവിതകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ ഓണാഘോഷങ്ങളിൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ഒരു ജനറേഷൻ കഴിഞ്ഞാൽ ഇതൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാവേലി നാടുമാണിയുടെ കാലം ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ റീലാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരം പാട്ടുകൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ട് അടുത്ത ജനറേഷനിലേക്ക് ഇത് എത്തപ്പെടുന്നില്ലേ?
1: ഏതോ തരത്തിലുള്ള ഒരു കൈമാറ്റം ചെയ്യപ്പെടലുണ്ട്. അത് നമുക്ക് അത്ര പറയാൻ കഴിയില്ല. കാരണം ഇപ്പം പൂവ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പൂത്തറ എന്നൊക്കെ സംഗതി എന്റെ കുട്ടിക്കാലത്തുണ്ടല്ലോ. പൂ പറിക്കാൻ കൊട്ട, ഒരു വലിയൊരു പിന്നെ ഒരു എന്താണ് വീട്ടിൽ ഒരു തെയ്യാറെടുപ്പുണ്ടായിരുന്നു. ഓണം വരുമ്പോഴേക്കും എന്റെ അമ്മയായിരുന്നു കൊട്ട കെട്ടുക. അപ്പം ധാരാളം ഞങ്ങൾ വീട്ടിൽ, ഞാൻ വലിയ ഫാമിലിയുള്ളൊരു ഏറ്റവും താഴെയുള്ള ആളാണ്, 7 പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പൂ പറിക്കാൻ പോകും. ചേട്ടൻ ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും പൂ പറിക്കാൻ പോകും. അപ്പൊ ഞങ്ങൾക്ക് 6 പേർക്കും കൊട്ട വേണം. ഈ കൊട്ട ഉണ്ടാക്കാൻ ഈ പനോല വേണം, അത് ഉണക്കണം. ആ പനോല ഉണക്കിയിട്ട് അതിന്റെ പിന്നെ ഇത് കൊണ്ട് ഇഴ കൊണ്ടാണ് കൊട്ട കെട്ടി, അത് അമ്മ കെട്ടി വെക്കും. കുറെ കൊട്ട കെട്ടി വെക്കും, 10-20 കൊട്ട കെട്ടി വെക്കും. അച്ഛൻ പൂത്തറ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള വലിയ വീട് ഓണം വരുമ്പോഴേക്കുള്ള ഒരു വല്ലാത്തൊരു ഭാവമാറ്റം വീടിനകത്തുണ്ട്. അതിന് പുറത്താണ് പിന്നെ ഓണക്കോടി മറ്റു സംഗതികളൊക്കെ അതിന് പുറത്ത് വേറെ വരുന്നുണ്ട്.
0: തീർച്ചയായിട്ടും സാർ, ഈ ഓണത്തിന് വളരെ ഭംഗിയായിട്ട് അക്ഷര പൊന്നോണം എന്ന പേരില് ഒരു സെഷൻ ചെയ്യുന്നുണ്ട് മലയാള വിദ്യാലയം എന്നുള്ള പേജിൽ. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സാർ അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ സാർ കുറച്ചധികം പുതിയ അറിവുകൾ നൽകുന്നുണ്ട്. ഇപ്പം ഓണപ്പട അല്ലെങ്കിൽ കാണാൻ പറ്റും, ഓണം ഉണ്ടണോ എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് അതിന്റെ അർത്ഥം, അങ്ങനെ കുറേ കാര്യങ്ങൾ മാഷ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്തേക്കും നമ്മളെ കേൾക്കുന്നവർക്ക് കൂടി അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എന്താണ് ഈ കാണാൻ പറ്റും ഓണം ഉണ്ടണം. പലപ്പോഴും നമ്മള് ഞങ്ങള് റേഡിയോ ഷോസിലേക്ക് ഇടയ്ക്ക് പറഞ്ഞു പോകാറുണ്ട് എങ്കിലും സാറിന്റെ ഒരു സാർ ഒന്ന് തന്നെ വിശദീകരിക്കാമോ?
1: യഥാർത്ഥത്തിൽ ഈ കാണാം എന്നതിനെ സംബന്ധിച്ച് എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളും എത്രയോ കാലമായി കുട്ടിക്കാലത്തൊക്കെ കേൾക്കുന്നതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. അത് നമ്മളിങ്ങനെ ഒരു ചൊല്ലുപോലും ഇങ്ങനെ പറയുന്നതല്ലാതെ എന്താണ് കാണം എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പിന്നീടാണ് ഞാൻ എന്താണ് ഒരു ഒരു കുറച്ച് കഴിഞ്ഞ സമയത്താണ് എന്താണ് കാണം മലയാളം അറിയുന്ന ഒരു മലയാള അധ്യാപകൻ നിലയ്ക്ക് തന്നെ നമ്മളോട് പലരും ചോദിക്കുകയൊക്കെ ചെയ്യല്ലോ. ആ നിലയിൽ എന്താണ് കാണമെന്നും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റെഫറൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോക്ലോർ നിഘണ്ടു വാങ്ങിക്കൊണ്ടുവരികയും അതിനകത്ത് എന്താണ് കാണം എന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്ത സമയത്താണ് വ്യക്തമായ ഒരു അറിവ് എനിക്ക് ലഭിച്ചത്. ഈ കാണം എന്ന് പറഞ്ഞാല് ഒരർത്ഥത്തില് പണയ വസ്തു, നമ്മൾ പണയപ്പെടുത്താൻ വേണ്ടിയിട്ട് വസ്തുവോ എന്തെങ്കിലും വസ്തുക്കൾ പണയപ്പെടുത്തിയിട്ടാണല്ലോ പണം വാങ്ങിക്കുക. പണ്ട് ആ പണയപ്പെടുത്തി പണം വാങ്ങുന്ന ആ രീതിയെ കാണം എന്ന് പറഞ്ഞിരുന്നു. വസ്തുവിനല്ല, ആ രീതിയെ തന്നെ കാണും. പണയം ഒരു വസ്തുവോ മറ്റെന്തെങ്കിലും ചിലപ്പം പണമോ മറ്റെന്തെങ്കിലും കാര്യത്തെ പണയ സ്വത്തോ വസ്തുവോ പണയപ്പെടുത്തുന്ന രീതിയായിരുന്നു കാണം എന്ന് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി ഒരു പ്രമാണം ഉണ്ടായിരുന്നു, ഒരു ആധാരം എഴുതില്ല നമ്മള്, ആ പ്രമാണത്തെ കാണാധാരം എന്ന് പറഞ്ഞിരുന്നു. ആ പിന്നീട് ഈ എന്താണ് പണയപ്പെടുത്തുന്ന രീതിയാണ് കാണുമെങ്കിൽ പിന്നീട് പണയപ്പെടുത്തുന്ന വസ്തുവിനെ കാണുമെന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മൾ ഏതെങ്കിലും പിന്നെ സ്വത്തോ സമ്പത്തോ മറ്റു വസ്തുക്കളോ നമ്മൾ പണയപ്പെടുത്തുമ്പോൾ ആ പണയ വസ്തുവിന്റെ പേരാണ് കാണാം. ആ പണയം വെക്കുന്ന വസ്തു വിറ്റെങ്കിലും അതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. അത്ര ബുദ്ധിമുട്ടിയാലും എത്ര പ്രയാസപ്പെട്ടാലും ഓണം ആഘോഷിക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ ചൊല്ലാണ്.
0: തീർച്ചയായിട്ടും ഇതുപോലെ കുറെ ചൊല്ലുകൾ നമ്മുടെ മലയാളത്തിലുണ്ടല്ലേ.
1: കുറെ ചൊല്ലുകൾ മലയാളത്തിലുണ്ട്. ചിലപ്പം കറക്റ്റ് ആയിട്ട് അതിന്റെ ഉത്തരം ഒന്നും അറിയാതെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പറയാറില്ലേ.
0: അതെ, പറയാറുണ്ട്.
1: കൊക്ക് എന്താണെന്ന് നമുക്കറിയാമോ?
0: ഇല്ല.
1: ഒന്ന് ലക്ഷം വെച്ചൊരു കാര്യം ചിലപ്പോ മറ്റൊന്ന് അത് ഫലിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ചക്കാട്ടുന്ന ചക്ക് കൊക്ക് വയലിന് കൊച്ചിയതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പണ്ടൊക്കെ ഞാനങ്ങനെ മനസ്സിലാക്കി. എന്നാൽ അതല്ല, ചക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന മരത്തില് അതിന് മേലെ ഒരു കൊളുത്തായിട്ടൊരു കൊക്കുണ്ട്. അപ്പൊ ചക്കിന് വേണ്ടി വലിയ മരത്തടി കൊണ്ടുവന്നു, പക്ഷെ അത് ആ ചക്കിന് പറ്റില്ലായിരുന്നു, അത് ചെറിയ കൊക്കിന് മാത്രമേ പറ്റിയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കോട് കൊച്ച എന്നൊക്കെ പറയും, കൊച്ചിക്ക് കൊച്ച. ചക്കിന് വെച്ചത് ആ കൊക്കിന് കൊണ്ടതല്ല. അങ്ങനെ ഈ പിന്നെ പഴഞ്ചൊല്ലുകളുടെ അർത്ഥങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് കൗതുകകരമായ ഒരു മേഖലയാണത്.
0: അതെ, ഭാഷയിലെ കൗതുക വിശേഷങ്ങളാണ് ഇന്ന് സ്മാർട്ട് ടോക്കിൽ. നമ്മുടെ കൂടെയുള്ളത് മലയാളം അധ്യാപകനായ ദേവേശൻ മാഷാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
0: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6 തമ്പുരാൻ എം ജി ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവ് ആണ്.
4: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: സ്മാർട്ട് ടോക്ക്. റേഡിയോ സിനിമയിലെ സ്മാർട്ട് ടോക്കിൽ ഇന്ന് അക്ഷര പൊന്നോണമാണ്. നമ്മളുടെ കൂടെയുള്ളത് ദേവേശൻ പേരൂർ, അദ്ദേഹമാണ് മലയാളം അധ്യാപകനാണ്. അദ്ദേഹം ഒരുപാട് വാക്കുകളെക്കുറിച്ചും മലയാള ഭാഷയും ഓണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിച്ചു വരികയാണ്. മാഷ്, ഇനി ചോദിക്കാനായിട്ടുള്ളത്, മാഷിന്റെ ഒരു വീഡിയോയിൽ മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണപ്പട എന്നുള്ള കാര്യം.
1: അത് ഓണത്തല്ല്, നമ്മുടെ വടക്കൻ കേരളത്തിൽ ഓണത്തല്ല്, ഓണത്തല്ല് എന്നാണ് പറയാറുള്ളത്. ഇത് തെക്കൻ കേരളത്തിലുള്ള സംഗതിയാണ്. തെക്കൻ കേരളത്തിൽ യോദ്ധാക്കളായി വന്ന ആളുകളുടെ വൈദഗ്ധ്യത്തിനുള്ള ഒരു പരിശീലനം, വൈദഗ്ധ്യത്തിന്റെ പരിശോധനയാണ്. യോദ്ധാക്കൾ കളരി അഭ്യാസികളായ വന്ന ആൾക്കാരുടെ വൈദഗ്ധ്യം പരിശോധിക്കുന്ന, പിന്നെ അതാണ് ഒരു രസകരമായ വിനോദത്തിന്റെ ഒരു കായിക പ്രകടനമാണ്. അതാണ് ഓണപ്പട, ഓണത്തല്ല് എന്നും പറയും.
2: ഒപ്പം തന്നെ സാറിന്റെ വീഡിയോസിൽ സാറ് ചിലപ്പോഴും വാക്കുകളുടെ ഡിഫറൻസ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. യാദൃശ്ചികമാണോ, യാദൃശ്ചികം മീൻസ് അതിന്റെ ഡിഫറൻസ്, അങ്ങനെ കുറെ കുറെ വിമിഷ്ടമാണോ, വിമിട്ടമാണോ, അപ്പൊ അങ്ങനെ സാർ കൗതുകത്തോടുകൂടി അന്വേഷിച്ച വാക്കുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെ ഒരു ഒരു പ്രാസമൊത്തു വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്?
1: അത് ശരിക്കും വിമിട്ടം, ഞാൻ ഇതൊക്കെ ഞാനിപ്പോ ചെയ്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ്, ഇനിയും ചെയ്യാനിരിക്കുന്നുണ്ട് കുറെ എണ്ണം. ഇതൊക്കെ പലപ്പോഴും ഇപ്പം യാദൃശ്ചികം എന്നൊക്കെ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് യാദൃശ്ചികം എന്നൊക്കെയാണല്ലോ. പിന്നെ അങ്ങനെ ആ സമയത്താണ് പിന്നീട് നമ്മൾ ഏതോ ഘട്ടത്തിൽ യാദൃശ്ചികമല്ല, അതുപോലെ പിന്നെ യാദൃശ്ചികമാണ്, യദൃച്ഛയ സംഭവിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ കൗതുകപൂർവ്വം കുറെ അന്വേഷിച്ച ഒരു കാര്യമാണ് ഈ പിന്നെ പറഞ്ഞ ഈ ചിലവ് എന്ന് പറയാറുണ്ടല്ലോ സാധാരണ.
2: ചിലവും പറയും, ചെലവും പറയും അല്ലെ?
1: എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ അന്വേഷിക്കുകയുണ്ടായി. കറക്റ്റ് പ്രയോഗം ചെലവാണ്.
2: ഓ, ചിലവാണ് കറക്റ്റ് അല്ലേ?
1: ചിലവല്ല, ചെലവാണ് കറക്റ്റ്.
2: ചെയാണ് കറക്റ്റ്. ഓ ശരി ശരി, ഓക്കെ,
1: ചെയാണ് കറക്റ്റ്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്? അങ്ങോട്ട് പണം അങ്ങോട്ട് ചെല്ലുന്നത് ചെലവും പണം ഇങ്ങോട്ട് വരുന്നത് വരവാണ്.
2: ഓക്കെ,
1: ചെല്ലുന്നത് ചെലവ്, ചെല്ലുന്നത് ഒരിക്കലും ചിലവല്ല, ചെല്ലുന്നത് ചെലവും വരുന്നത് വരുമ്പോ വരവും ചെലവാണല്ലോ. വരവും ചെലവും, വരുന്നത് പണം ഇങ്ങോട്ട് വരുന്നു, പണം അങ്ങോട്ട് ചെല്ലുന്നു, അത് ചെലവ്. ഇങ്ങനെ എല്ലാ പദങ്ങളുടെ പിന്നിലും എന്തുണ്ടാവും, ഒരു നിരുക്തി എന്നൊക്കെ പറയും. എങ്ങനെയോ ഏതോ ഒരു ഒന്നിൽ നിന്നാണ് പദം എന്താണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. അതിലേക്ക് നമ്മൾ ആ റൂട്ടിലേക്ക് പോയാൽ പദത്തിന്റെ അർത്ഥം കറക്റ്റായി നമുക്ക് മനസ്സിലാവും. ഇപ്പം വിരൽ എന്ന് പറഞ്ഞാൽ വിരിയുന്നതാണ്, വിരൽ വിരിയുന്നത്, വിരിയ പൂവാണല്ലോ വിരിയാറ്. പക്ഷെ വിരൽ എന്ന് വിരൽ വിരിയും. കുഴങ്ങനെയുള്ളതാണ് കുഴമ്പ്, കുഴങ്ങിനല്ല കുഴമ്പാണ് കറക്റ്റ് എന്ന് പറയാറുണ്ട്.
2: അപ്പൊ
1: അങ്ങനെ കുറെ രസകരമായപ്പോൾ തിരഞ്ഞെടുപ്പാണോ തെരഞ്ഞെടുപ്പാണോ ഇതൊക്കെ എന്റെ മുന്നിൽ വന്ന പിന്നെ പലരുടെയും സംശയങ്ങളും എന്റെ ഉള്ളിൽ തന്നെ വന്ന സംശയങ്ങളൊക്കെ ആയിരുന്നു. തിരഞ്ഞെടുപ്പാണോ ശരി, തെരഞ്ഞെടുപ്പാണോ ശരി,
2: ഇതിനെല്ലാം തന്നെ എനിക്ക് വന്ന് നല്ല റെസ്പോൺസും സാറിന്റെ വീഡിയോസിന് സാറിന് ലഭിക്കുന്നുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും. ആദ്യം ഇപ്പം ഈ പറഞ്ഞ പോലെ റീസെന്റ് ആയിട്ട് ഇപ്പം ഓണവുമായി ബന്ധപ്പെട്ടതിന് ആണ് റേറ്റ് വളരെ കുറവ്. നേരത്തെ ഞാൻ ഫാ എന്നൊക്കെ ചെയ്തിട്ട് 15 ലക്ഷത്തോളം ആളുകൾ അത് പിന്നെ കാണുകയും 100,000 ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ല പറയേണ്ടത് ഫ എന്നാണ് പറയേണ്ടത്, എന്നാണ്, ഫ എന്നല്ല. ഫ എന്നൊരു അക്ഷരം മലയാളത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഫ എന്നൊരു അക്ഷരം മലയാളത്തിൽ ഇല്ല. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്.
2: അപ്പൊ ഈ ഓരോ അക്ഷരത്തിനും പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നതില്ലല്ലേ?
1: ഓരോ അക്ഷരത്തിനും പ്രാധാന്യം ഇല്ലാതെയോ, ഓരോ ശബ്ദത്തിനും പ്രാധാന്യം ഉണ്ട്. ഈ ഭാഷണാവയവങ്ങൾ ഉപയോഗിച്ചാണല്ലോ ഓരോ ശബ്ദവും പറയുന്നത്. ഞാൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ടായി, ചായയുടെ പ്രാധാന്യം എന്താണ് പറയുന്നുണ്ടായി. ച എന്നൊക്കെയുള്ള അക്ഷരം വേറെ അക്ഷരം, നമ്മൾ ഈ അയച്ചത് അത് റായുടെ ഇരട്ടിപ്പാണെന്നാണ് കരുതിയത്. എന്നാൽ ചായ എന്നുള്ളത് റായന്റെ ഇരട്ടിപ്പല്ല, അത് നമ്മൾ തെറ്റായി മനസ്സിലാക്കിയാണ്.
2: അപ്പൊ
1: മുറ്റം എന്നുള്ള പദം എങ്ങനെ വന്നു? കാറ്റ് എന്നുള്ള പദം കാറിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. കാറ്, മഴക്കാറ് എന്നുള്ളതായിരിക്കും കാറ് എന്നുള്ളതാണ് കാറ്റ് വന്നിട്ടുണ്ടാവുക. മാറുക എന്നുള്ളതായിരിക്കും മാറ്റം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ മുറ്റം ഏത് പദത്താണ് റകാരത്തിൽ നല്ല വരുന്നത്? മുറ്റം, വച്ച്, പച്ച്, ഇതൊക്കെ സ്വന്തമായിട്ട് സ്വതന്ത്രമായ അക്ഷരമാണ് ച എന്നുള്ളത്. പക്ഷെ നമ്മുടെ അക്ഷരമാലയിൽ ആ ച എന്നുള്ള ശബ്ദത്തിന് ലിപി ഇല്ല. ഈ ലിപി നമ്മള് റകാരത്തിന്റെ ഇരട്ടിപ്പ് ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാവണോ എനിക്കറിയില്ല.
2: ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഭാഷയെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സംസാരിക്കാനുണ്ട് നമുക്ക്. കാരണം
1: ഒത്തിരി പറയാനുണ്ട്. അതെ, ഞാൻ നമുക്കില്ല,
2: ഇല്ല
1: നമുക്ക് നാണുള്ളത്,
2: നായാണുള്ളത്. നാട് എന്ന് പറയുമ്പോ നാട് പറയുന്നില്ല, ശരിയാണ്.
1: അതെ, പക്ഷെ പന എന്ന് പറയുമ്പോ
2: അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നായും നായും എങ്ങനെ പറഞ്ഞു കൊടുക്കും?
1: ഇത് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ കൊടുക്കും. അപ്പൊ ഈ നമുക്ക് ലളിതമായി പറയുകയാണെങ്കിൽ ഈ അക്ഷരം പല സന്ദർഭങ്ങളിൽ പലതായിട്ടാണ് ഉച്ചരിക്കേണ്ടതെന്ന് പറയാ, ഇല്ല എന്ന് പറയാറില്ല. ഈ നാ എന്നുള്ള അക്ഷരം ആദ്യത്തിൽ പദത്തിന്റെ ആദിയിലാണ് വരുന്നതെങ്കിൽ നാ എന്നും, രണ്ടാമതായിട്ടാണ് വരുന്നതെങ്കിൽ നാ എന്നും, മൂന്നും നാലുമായിട്ടാണ് വരുന്നതെങ്കിൽ മാറിയും മറിഞ്ഞും വരുന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മറുനാട്ടിലുള്ള കൂനനാന നനഞ്ഞു, ഇവിടെ കൊറേ നായും നായും വരുന്നുണ്ട്. മറുനാട് മൂന്നാമതായിട്ടാ മറുന്ന, മൂന്നാമതായിട്ടാ വരുന്ന അവിടെ നാ എന്നാ ഉപയോഗിച്ചത്. കൂനൻ രണ്ടാമതായിട്ടാ വരുന്ന നാ എന്നാ ഉപയോഗിച്ചത്. കൂനനാനാ തന്നെ ഉപയോഗിക്കുന്നത്. നനഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് നായായിട്ടും രണ്ടാമത്തത് നായായിട്ടും മൂന്നും നാലും വരുന്ന സമയത്ത് നായും നായും ഒക്കെ ആയിട്ട് മാറിയും മറിഞ്ഞും വരും. ഇതാണ് അതിന്റെ ഉച്ചാരണം.
2: ഉച്ചാരണം എത്ര ആഴമുള്ളതാണല്ലേ നമ്മുടെ മലയാള ഭാഷ.
1: അത് പഠിക്കുന്നവരുമാണ് നമ്മളത് മനസ്സിലാക്കുക.
2: ശരിക്കും നമ്മള് സാധാരണ പലതും സംസാരിച്ചും പറഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യമൊക്കെ അറിയുമ്പോ അയ്യോ ഇങ്ങനെയായിരുന്നോ എന്നൊരു ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്.
1: അങ്ങനെ രസകരമായ കുറെ സംഗതിയുണ്ട്. ഇപ്പം നമ്മള് ഗ ജ ഡ ദ ബ ച റ ച ഈ അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ഇത് മൃദു അക്ഷരങ്ങളാണ്. ഇത് ഗജട ദബ ത ഖ ഗ ഘ ങ ഇങ്ങനെയല്ലേ. അതിൽ ക ഖ ഗ ഈ അക്ഷരത്തെയാണ് മൃദു എന്ന് പറയുന്നത്. ആ ഗ ജ ഡ ദ ബ റ ച ഈ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതുന്നത് പോലെ അല്ല ഉച്ചരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗജം എന്ന് പറഞ്ഞാൽ ആന, ഗജം ഗജം എന്നാണ് എഴുതുക.
2: പക്ഷെ
1: നിങ്ങൾ ഉച്ചയിക്കുമ്പോ ഗജം ആരും പറയാറുണ്ടോ? ഇല്ല. ഗജം എന്നാണ് പറയുക. ശരി എന്നാണ് എഴുതും, പക്ഷെ നിങ്ങൾ ശരി എന്ന് പറയാറില്ല. പൊതുവേ ഭാഷയ്ക്ക് ഈ ഒരു എകാരച്ചായ എന്നാണ് പറയുക. ഒരു എകാരത്തിലേക്ക് പോകാനുള്ള പ്രവണത. നമ്മൾ ഇപ്പൊ രവി എന്നാരും പറയാറുണ്ടോ? രവി രവിയാട്ടം നമ്മൾ പറയുമോ? രവി
2: രവിന്നേ പറയുള്ളൂ. ശരിയാ.
1: ജലം എന്നും പറയാറില്ല.
2: ജലം പറയത്തുള്ളൂ. ശരിയാണ്.
1: ജലം അതുപോലെ ക്ഷയം എന്ന് പറയുന്നത് ക്ഷയം എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ ഈ മൃദു അക്ഷരങ്ങൾ പദത്തിന്റെ ആദിയിൽ വരുമ്പോൾ അകാരച്ചായക്ക് പകരം അത് ഒരു ഏകാരച്ചായയിലേക്ക് മാറുന്നുണ്ട്. അത് ശരിയോ തെറ്റോ അല്ല, അങ്ങനെയാണ് സംഭവിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ഭാഷയിൽ അങ്ങനെ ധാരാളം കൗതുകങ്ങളുണ്ട്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്ന അല്ല സാറേ കട്ടൽ നല്ല എഴുതുന്നത്, എന്തിനാണ് മാഷ് കടൽ എന്ന് പറയുന്നത്? നമ്മൾ കട്ടൽ എന്ന് പറയാറില്ലല്ലോ. ത എന്ന് എഴുതും, പക്ഷെ കട്ടൽ എന്ന് പറയില്ല. കടൽ കടൽ എന്ന് പറയും. കുട്ടികൾ ധാരാളം ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ ബുദ്ധിമുട്ടുന്ന എത്രയോ സന്ദർഭം എനിക്കുണ്ടായിരുന്നു. വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഷ എന്തിനാണ് വീടിലേക്ക് പോകുന്നു പറയുന്നതിന് പകരം വീട്ടിലേക്ക് പോകുന്നു എന്ന് ഒരു കുട്ടി എന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു.
2: അയ്യോ അത് ശരിയാണല്ലോ, എന്താണ് അതിന്റെ മറുപടി?
1: അപ്പൊ ഞാനതിന് കൊടുത്ത മറുപടി അത് വളരെ യുക്തിസഹമാണോന്ന് അറിയില്ല. വീടിലേക്ക് പോകുന്നു അതില് പിന്നെന്താണ് അത് ഉറപ്പിച്ചുച്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അത് ഉച്ചരിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള സംഗതിയാണ് പറഞ്ഞത്. ഇപ്പം കവിതകളൊക്കെ എടുത്ത് വീട്ടിലേക്ക് ഒന്ന് പോകുന്നു ചോദിക്കുന്നു കുട്ടിയാണ്. വീട്ടിലേക്ക് എന്നുള്ള സാഹിത്യത്തിൽ എവിടെ നിങ്ങൾ കാണില്ല, വീട്ടിലേക്ക് കാണും. കൂടുതൽ അന്വേഷിച്ചാൽ മറ്റെന്തെങ്കിലും ഉത്തരങ്ങൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ലേ.
2: മനസ്സിലായിട്ടാണ്.
1: അതൊക്കെ കുട്ടികളുടെ ഈ ദുർബലം എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കുന്ന അധ്യാപകനാണല്ലോ എന്ന് തോന്നും.
2: മാത്രമല്ല ദുർബലമെന്ന് ചോദ്യത്തെ പറയാൻ പറ്റില്ല, ചോദിക്കുമ്പോ ലോജിക്കലി കറക്റ്റാണ്.
1: ആ ലോജിക്കലി കറക്റ്റാണ്, കറക്റ്റാണ്, കറക്റ്റാണ്. അല്ല നമ്മൾ ഇത്രയും കാലം മലയാളം പഠിച്ചത് ആ ചോദ്യം നമുക്കുണ്ടായില്ലേ?
2: ഉറപ്പായിട്ടും. അത് സത്യം.
1: നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്?
2: അതെ സത്യം. ഞാനൊരു സെക്കൻഡ് നിന്നു, ഞാനും വിചാരിച്ചു ശരിയാണ്, ഞാൻ ഇതുവരെ അങ്ങനൊന്നും ആലോചിച്ചില്ലല്ലോ എന്ന്.
1: ഞാനും ആലോചിച്ചിട്ടില്ല, പക്ഷെ കുട്ടി പറയുമ്പോൾ ആലോചിക്കുന്നത്.
2: മലയാള വിദ്യാലയം എന്നുള്ള പേജിനെ കുറിച്ച് കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ.
1: മലയാള വിദ്യാലയം എന്ന് പറഞ്ഞ ഓൺലൈൻ സ്ഥാപനമാണ്. അത് 2025 ജനുവരിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പൊ അതിനു മുമ്പ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ ഞാൻ പ്ലസ് ടു അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. പക്ഷെ പ്ലസ് ടു ക്ലാസ്സിൽ പോലും വരുന്ന കുട്ടികൾക്ക് മലയാളം വേണ്ടത്ര എഴുതാനും അക്ഷര ജ്ഞാനം ഇല്ല എന്നുള്ളത് എന്നെ എനിക്ക് വല്ലാത്തൊരു പ്രശ്നമായി ഞാൻ നേരിട്ടു. അപ്പം ക്ലാസ് മുറിയിൽ അക്ഷരം പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ 11-12 ക്ലാസ്സിൽ കുട്ടിയെ അക്ഷരം പഠിപ്പിച്ചിട്ട് എഴുതിക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ കുറച്ച് വിപുലമായ ശ്രമങ്ങളെങ്കിലും ഞാൻ നടത്തി. അവിടുന്ന് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ പ്രൈമറി സ്കൂളുകൾ പോയിട്ട് അവിടെ എത്ര കുട്ടികൾക്ക് അക്ഷരം അറിയില്ല എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചു. അപ്പൊ 40 കുട്ടികൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ 40 കുട്ടികളിൽ നിന്ന് 20 കുട്ടികളെ ഞാൻ ദത്തെടുത്തു. എന്നിട്ട് എല്ലാ ദിവസവും എന്റെ പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. അപ്പൊ എന്റെ മുന്നിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള രൂപം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ അക്ഷരം അങ്ങനെ പ്ലസ് ടു ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ, പക്ഷെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും വേണം. അങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് മുറിയിലും തന്നെയാണ് ഒരു അതിന്റെ ഒരു മെത്തഡോളജി രൂപപ്പെട്ടു വന്നുള്ള വളരെ രസകരമായ കാര്യം. അപ്പൊ അക്ഷരത്തിൽ നിന്നല്ല ഞാൻ തുടങ്ങിയത്, ഞാൻ കുട്ടികളുടെ വാക്കിൽ നിന്നാണ് തുടങ്ങിയത്. കുട്ടികളുടെ വീടിനെ കുറിച്ച് പറഞ്ഞു, വീട് എന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ അത്ര അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു കേട്ടോ, ദീർഘമായിട്ട് പറയുന്നില്ല. അപ്പൊ അവിടെ തുടങ്ങിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവശ്യക്കാർ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ധാരാളം ഉണ്ടാകുമല്ലോ എന്നുള്ള തോന്നലിലാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ സ്ഥാപനം തുടങ്ങിയത്. ജനുവരിയിൽ തുടങ്ങി നല്ല പ്രതികരണം ഉള്ളത്. ഇപ്പൊ UK നിങ്ങളുടെ US ഒക്കെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്.
2: അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്യാട്ടോ അല്ലേ.
1: തീർച്ചയായിട്ടും ഇൻസ്റ്റയുണ്ട്, FB ഉണ്ട്.
2: ഓക്കെ, അപ്പൊ സാറിന്റെ ഇത് സോഷ്യൽ മീഡിയ മലയാളം പഠിപ്പിക്കൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു.
1: തീർച്ചയായിട്ടും, നിങ്ങൾ ഇങ്ങനെ വിളിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്റെ അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. മറുനാട്ടിൽ നിന്നും വിളിച്ചല്ലോ, അല്ലെ, മറുനാട്ടിലുള്ളവർക്കാണ് മലയാളം ഇഷ്ടം എന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുണ്ട്.
2: അപ്പൊ ഒത്തിരി സന്തോഷം സാർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നതിന്.
1: ഓ, വളരെ സന്തോഷം.
2: ഓക്കെ സാർ, ബൈ ബൈ ബൈ. മലയാളം അധ്യാപകൻ ദേവേശൻ പേരൂർ, അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഭാഷ റിലേറ്റഡ് ആയിട്ട്, ഭാഷ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പുതിയതായിട്ട് പറഞ്ഞു തരികയും ചെയ്തു. അങ്ങനെ ആ ഒരു വിശേഷങ്ങളിൽ നിന്നും ഇന്നത്തെ സ്മാർട്ട് ടോക്ക് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു അതിഥിയുമായി നമുക്ക് കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
5: ഇത്തവണത്തെ ഓണം സംഭവമാകും.
6: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
5: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
6: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
5: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
7: Hi, I'm Arjun Ashokan.
8: You're listening to
7: Qatar's favorite radio, Radio Suno 91.7. Please get to go.

0: ഇരുപത്തി ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
0: And
3: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
3: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. At the

0: ഡിപ്രഷൻ.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
2: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
3: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
2: സുനോപ്പൊന്നോണം സീസൺ 8
3: കേട്ട് കേട്ട് കേട്ടോണം.
2: Brought to you by New Indian Supermarket.
3: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
2: Radio Suno 91.

പിന്നെന്ത് സ്കോർ ബോർഡ്? ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്താൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മലയാളികളുടെ മലയാളത്തിൻ്റെ ഹൃദയത്തുടുപ്പുകളിൽ ആ ഒരു താളത്തിനൊത്ത് അങ്ങോട്ട് ഏറ്റുപാടുന്ന ഒരു ആവേശത്തിലേക്കാണ് ഇന്ന് സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം നമ്മൾ ക്രിക്കറ്റിൻ്റെ ഫുട്ബോളിൻ്റെ ഒക്കെ വിശ്വമാമാങ്ങളൊക്കെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഒളിമ്പിക്സ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം നാടിൻ്റെ ഒളിമ്പിക്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ടോ? ഗ്രൗണ്ടിൽ ഒളിമ്പിക്സ് അല്ല, ഓളപ്പരപ്പിൽ ഒളിമ്പിക്സ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇവൻ്റ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഇവൻ്റിൻ്റെ ആരാധകർക്ക് ഈ ഒരു ഗെയിം വെറുമൊരു ഗെയിമല്ല, അവരുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആവേശപ്പൊടി പൂരമാണ്. യെസ്, നെഹ്റു ട്രോഫി ജലോത്സവത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ടൈമാണ്. നെഹ്റു ട്രോഫി ജലോത്സവം എന്താ നടക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ അതുപോലെ വള്ളംകളിയുടെ ആവേശത്തിലൂടെ ആയിരിക്കും ഇന്ന് നമ്മൾ സ്കോർ ബോർഡിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. വള്ളംകളി മാത്രമല്ല, മറ്റ് ഇവൻറ്റുകളിലേക്കും മറ്റ് ഗെയിമുകളിലേക്കൊക്കെ നമുക്ക് പോകണം. പക്ഷേ ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ലെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ടീമിൽ മാക്സിമം 11 പേരായിരിക്കും മറ്റേ ടൈം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. പിന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയിട്ട് ഫുട്ബോളിൽ നമ്മൾ താരങ്ങളെ കാണാറുണ്ട്. പക്ഷേ അതിനപ്പുറം 100 പേരടങ്ങുന്ന ഒരു ടീം ഒരു പോരാട്ടത്തിന് മത്സരിക്കുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ ചെറിയ കാര്യമാണോ? അല്ല, 100 പേര് ഒരേ മനസ്സോടുകൂടി കളിക്കണം, ഒരേ മനസ്സോടുകൂടി തുഴയണം, ഒരേ മനസ്സോട് ഒരേ താളത്തോടു കൂടി നിൽക്കണം. ആ താളം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അമ്പോ കംപ്ലീറ്റ്ലി ആ ഒരു ടീമിൻ്റെ ഫുൾ താളം തെറ്റിപ്പോകും, ആ ടീം മൊത്തം തോറ്റുപോകും. മിനിറ്റുകൾക്ക് സെക്കൻഡുകളുടെ വിലയുള്ള ഒരു പോരാട്ടമാണ്. നമ്മൾ 90 മിനിറ്റുള്ള ഒരു ഫുട്ബോൾ മാച്ച് കാണുമായിരിക്കും, അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് മാച്ചുകൾ കാണുമായിരിക്കും. ഇത് മിനിറ്റുകൾ മാത്രമാണ്. മിനിറ്റുകളിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷ് പോയിന്റിലേക്ക് അവർ ചീറി പാഞ്ഞെത്തുന്ന സമയത്ത് എവിടെയെങ്കിലും താളം തെറ്റിയാൽ ആ ടീമിൻ്റെ വിജയം കംപ്ലീറ്റ്ലി പോകുമ്പോൾ, മാസങ്ങളോളമുള്ള കഠിനാധ്വാനത്തിനൊടുവിൽ ഈ ടീമുകൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തകർക്കട്ടെ ഉശ്വനൻ പോരാട്ടമാകട്ടെ, ഓഗസ്റ്റ് 22 നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ ആവേശം നിൽക്കുമ്പോൾ വള്ളംകളിയുടെ എക്സൈറ്റ്മെൻറ്റുകളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. കൂടെ ഞാൻ അച്ചു ആണ്, റേഡിയോ സിനോയിൽ. ഇത് സ്പോർട്സ് ലോകത്തോടുള്ള യാത്രയാണ്. സ്കോർ ബോർഡിൻ്റെ ടൈമാണ്.

0: 91.7 FM, Qatar's favorite radio station.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവായി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
7: ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ.

വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇന്ന് സ്കോർ ബോർഡ് യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആവേശ പോരാട്ടങ്ങളിൽ ഒന്നിലേക്കാണ്, വള്ളംകളിയുടെ ആവേശത്തിലേക്കാണ്, നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിലേക്കാണ്. ഓഗസ്റ്റ് 22-ാം തീയതി ആർപ്പ് വിളികളോടുകൂടി ഈ ഒരു പോരാട്ടം നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ 11 പേരുടെ പോരാട്ടങ്ങളല്ല ഇത്, ദൂരോളം ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തുഴഞ്ഞ് വിജയത്തിലേക്ക് എത്തുന്ന ഒരു നാടിന്റെ വിജയമാണ് കേട്ടോ. 17-ാം നൂറ്റാണ്ട് മുൻ്റെ തുടക്കം മുതൽ, അതായത് 400-ലധികം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലെ കായലുകളിൽ വള്ളംകളിയുടെ ആവേശം ഉണ്ടായിരുന്നു. ആവേശം പല രീതിയിലായിരുന്നു. ആദ്യം ഒരു ശത്രുതയോട് കൂടിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അതായത് പല ആലപ്പുഴയിൽ തന്നെ പല നാട്ടുരാജ്യങ്ങളായിട്ടുള്ള ചെമ്പകശ്ശേരിയും കായംകുളവും പുറക്കാടും ഒക്കെ തമ്മിലുള്ള വമ്പൻ പോരാട്ടങ്ങളായിരുന്നു. പക്ഷേ ചെമ്പകശ്ശേരിയിലെ നേതൃത്വത്തിന് പലപ്പോഴും വലിയ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒടുവിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെമ്പകശ്ശേരിക്കാർ ഒരു പദ്ധതി അങ്ങോട്ട് രൂപകൽപ്പന ചെയ്തു. വേഗതയും അതുപോലെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് പറ്റിയ 100-ഓളം ആളുകളെ ഒരുമിച്ച് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു വള്ളം അങ്ങോട്ട് ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ആ ഒരു ശ്രമമാണ് ഒരു ചുണ്ടം വള്ളങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. പിന്നീട് ഇത് ശത്രുത എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് മാറി സൗഹൃദത്തിന്റെ പോരാട്ടമായി മാറി, ഇത് സൗഹൃദം നിറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള പോരാട്ടങ്ങളായി മാറി. നാട്ടിലെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ കർഷകരും ഒക്കെ വള്ളംകളിയുടെ ആവേശത്തിലേക്ക് ഇറങ്ങി വള്ളംകളി ഒരു ആഘോഷത്തിന്റെ ഭാഗമായി മാറി. പിന്നീട് വള്ളംകളിക്കൊരു ദേശീയമാനം കിട്ടുന്നത് അല്ലെങ്കിൽ വള്ളംകളി വലിയ രീതിയിൽ ഫേമസ് ആകുന്നത് 1952-ലാണ്. 1952-ൽ കേരളം സന്ദർശിച്ച ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചുള്ളൻവള്ളങ്ങളൊക്കെ ആയിട്ട് വമ്പൻ സ്വീകരണമാണ് പുന്നമട കായലിൽ ഒരുക്കിയത്. ഈ ഒരു സ്വീകരണം കണ്ട്, ഈ ഒരു വള്ളങ്ങളുടെ ആവേശമൊക്കെ കണ്ട് നെഹ്റു വലിയ രീതിയിൽ ആവേശഭരിതനായി. അദ്ദേഹം ആ വള്ളത്തിലേക്ക് ചാടിയിറങ്ങിയിട്ട് ഇവരോടൊപ്പം ആർത്തുല്ലസിച്ചു, ആർപ്പ് വിളിച്ചു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. സോ ഇതിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയിട്ട് ഒരു വെള്ളി ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറോടുകൂടി തിരിച്ചയച്ചു. അതാണ് പിന്നീട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് ആയി മാറിയത്. അങ്ങനെ ആ ഒരു പോരാട്ടമാണ് ഓഗസ്റ്റ് 22-ാം തീയതി നടക്കുന്നത്. ഒരുപാട് വർഷങ്ങളുടെ പൈതൃകവും ചരിത്രവുമുള്ള ചുണ്ടം വള്ളങ്ങൾ ഏറ്റുമുട്ടുന്നു. ചുണ്ടം വള്ളങ്ങൾ മാത്രമല്ല, മറ്റ് പല ചെറുവള്ളങ്ങളുടെയും പോരാട്ടങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ചുണ്ടം വള്ളൻ റേസിന് ഒരു പ്രത്യേക അഴകാണ്. അപ്പോൾ എന്തായാലും ഉഷാറാകുന്ന പോരാട്ടങ്ങളാകട്ടെ. എനിക്കറിയാം ഒരുപാട് ഈ വള്ളംകളി പ്രേമികൾ എന്നെ കേട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഞാൻ പലപ്പോഴും ഷോയിൽ ചോദിച്ചിട്ടുള്ള കൂട്ട് തന്നെ അതേ കാര്യം, നിങ്ങളുടെ ഫേവറേറ്റ് ആ ഒരു ചുണ്ടൻ ഏതാണ് പറഞ്ഞേക്കണേ. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സിനിമയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. Chennai beats Tamil head of the hour in the art of podumar kolanda.

0: ഒരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഇത്തവണത്തെ ഓണം സംഭവമാകും.
6: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
5: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
6: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
5: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊടി പൊടിക്കാം.
7: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. At the

ടീമുകൾ ഒരേ മനസ്സോടുകൂടി ഒരേ താളത്തോടുകൂടി ഒരു വിജയത്തിലേക്ക് തുഴഞ്ഞെത്തുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് ലൈൻ വരെയുള്ള ആവേശം ആ മിനിറ്റുകൾ ഓരോ ആരാധകരും ഹൃദയമെടുപ്പോടുകൂടി കണ്ടു നിൽക്കുന്നു. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ അച്ചുമാണ്. പലപ്പോഴും പല മത്സരങ്ങളിലും കാണാത്ത വിധത്തിൽ ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ആവേശം നിറഞ്ഞു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ ഒന്ന്, നമ്മുടെ മലയാളികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മലയാളത്തിൽ നിറഞ്ഞിട്ടുള്ള പോരാട്ടം, ചുണ്ടൻവള്ളങ്ങൾ മാത്രമല്ല മറ്റു കുഞ്ഞുവള്ളങ്ങളുടേത് ഉൾപ്പെടെയായിട്ടുള്ള വള്ളംകളി പോരാട്ടങ്ങൾ. എന്തായാലും 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവമാണ് ഓഗസ്റ്റ് 22-ാം തീയതി ആവേശത്തോടുകൂടി പുന്നമടക്കായലിലെ ഓളങ്ങളിലൂടെ അങ്ങോട്ട് നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും വമ്പൻ പോരാട്ടത്തിൽ ഏകദേശം എത്രത്തോളം വള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്നറിയാമോ? 71 വള്ളങ്ങൾ. ഇതിലെ 22 ചുണ്ടൻവള്ളങ്ങളുടെ പോരാട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റു വള്ളങ്ങളുടെ ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ചുരുളം വള്ളങ്ങൾ 2 ഇരുട്ടുകുത്തി എ, 3 ഇരുട്ടുകുത്തി ബി, 16 ഇരുട്ടുകുത്തി സി, 14 വെപ്പ് എ, 5 അതുപോലെ വെപ്പ് ബി, 4 തെക്കനോടിത്തറ, 1 അതുപോലെ തെക്കനോടിക്കെട്ട്, 4 എന്നിങ്ങനെയാണ് മറ്റ് വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. രജിസ്റ്റർ ചെയ്ത ചുണ്ടൻ വള്ളങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു നാടിൻ്റെ പൈതൃകവും ആവേശവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറേ പേരുകൾ ഉണ്ടാവും കേട്ടോ. ആ പേരുകളിൽ ഫേമസ് ആയിട്ടുള്ള പേരുണ്ട്, തച്ചിലിയെടുത്ത് ചുണ്ടനെന്നും അല്ലെങ്കിൽ കാരിച്ചാൽ എന്നും ഒക്കെ കേട്ട് ഒരുപാട് പേർക്ക് പരിചിതമായിട്ടുണ്ടാവും. മറ്റു പല ടീമുകളുണ്ട് കേൾവികളെക്കാൾ ഒരു നാടിൻ്റെ ആവേശമായ ടീമുകൾ. എന്തായാലും എല്ലാ ടീമുകളും തറക്കട്ടെ, നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ആശംസകളൊക്കെ നേർന്നുകൊണ്ട് തന്നെ പ്രവാസ മണ്ണിൽ നിന്ന് കഥകളൊക്കെ ആയിട്ട് ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചു ആണ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Qatarle ethum valiya shopping space. ഏറ്റവും വലിയ ഓഫറുകൾ
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സിനോ ഒരുക്കുന്നു സിനോ പൊന്നോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
2: സുനോ പൊന്നോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
2: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
0: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.

വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇനി ഒരു വലിയ നേട്ടത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരു അണ്ടർ റേറ്റഡ് താരത്തെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിൽ എല്ലാ കാലത്തും ഇടം നേടാൻ കെൽപ്പുള്ള ഒരാൾ, വലിയ ഇതിഹാസ താരങ്ങളുടെ റെക്കോർഡിനോടൊപ്പം അയാൾ കൂടി നടന്നെടുത്തിരിക്കുകയാണ്. 350 ടെസ്റ്റ് വിക്കറ്റുകൾ, ഓ അപ്പൊ കിട്ടിലും ബൗളറാണല്ലോ. 4000+ റൺസ്, കൊള്ളാലോ, രണ്ടിലും കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോക്കാണല്ലോ. അതെ, ആ ഒരു പേരാണ് സാർ രവീന്ദ്ര ജഡേജ. ജഡേജ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഇപ്പം ഏകദിനത്തിലാണെങ്കിലും T20 അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഇമ്പാക്റ്റ് പലപ്പോഴും കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ പറച്ചിലിൽ പലർക്കും വിമർശനങ്ങൾ ഉണ്ടാവുമെന്നറിയാം. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ 1600 ദിവസത്തിന് മുകളിലായി ജഡേജ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ. ഇത്രയും കാലം ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുക, അത് രണ്ടാം സ്ഥാനത്തിലുള്ള ആളേക്കാൾ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുക എന്നൊന്നും പറയുന്നത് ചെറിയ കാര്യമല്ല. ആ ഒരു കൺസിസ്റ്റൻസി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജഡേജയുടെ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ ഒരു റെക്കോർഡ്, അതായത് 4K+ റൺസും 350+ വിക്കറ്റ്സും എന്ന് പറയുന്ന ഒരു ഒരു സ്പെഷ്യൽ ക്ലബിൽ 4 ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാന താരമായിട്ടുള്ള കപിൽ ദേവ് ആണ്, മറ്റൊന്ന് ഇയാൻ ബോധോ ആണ്, മറ്റൊന്ന് ഡാനിയൽ വെട്ടോറിയാണ്. ഇവരുടെ 3 കൂടെ ഒരു കസേരയിട്ടിരിക്കുകയാണ് ജഡേജ എന്ന് പറയുന്ന ഒരു താരം. സോ ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒരു സ്പെഷ്യൽ ക്ലബിലൊക്കെ എൻ്ററായി ജഡേജ അങ്ങോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഇനിയും നമ്മൾ ജഡേജയിൽ നിന്ന് ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലൊക്കെ ഒരുപാട് സ്പെഷ്യൽ ഇന്നിങ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തകർക്കട്ടെ, അടിപൊളിയാകട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
3: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ.
4: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
5: Gifting partner Daiso Japan, you name it, we have it.
4: And
5: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
5: Call 70222525.
4: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
1: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
4: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding at the

നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM, Qatar's favorite radio station.
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

മറ്റൊരാവേശത്തിന്റെ കാത്തിരിപ്പിലേക്കാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്വപ്നം കൊണ്ടൊരു കൂടൊരുക്കി ജപ്പാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതാണ്, ഇനി വെറും 28 ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് കൂടൊരുക്കി ജപ്പാൻ ഇങ്ങനെ ആവേശത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്നു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഏഷ്യയിലെ മുഴുവൻ കായിക പ്രേമികളെയും വരവേൽക്കാൻ വേണ്ടിയിട്ട് ഗെയിമിന്റെ ഒഫീഷ്യൽ സോണായിട്ടുള്ള ഹിസായ പാർക്ക് അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. പാർക്കിന്റെ മധ്യത്തിൽ തന്നെ 180 മീറ്റർ ഉയരത്തിൽ മിറായി ടവർ, അതായത് പഴയ നഗോയ ടവർ ആണ്, ജപ്പാനിലെ ആദ്യത്തെ ടി വി ടവർ ആണ്. അത് ദീപാലങ്കാരമൊക്കെ കൊണ്ടങ്ങനെ സെറ്റാക്കി മൊത്തത്തിൽ അലങ്കാരപ്പണികളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിരിക്കുകയാണ്. ഇത്തവണ ഏഷ്യൻ ഗെയിംസിന് ജപ്പാൻ കാത്തുവെച്ചിരിക്കുന്ന കൗതുകമാണ് ഹിസായ ഒഡോരി പാർക്കിലെ 1 ഏഷ്യ വേൾഡ് ഫാൻ സോൺ. ഗെയിംസിനിടയിൽ ഏഷ്യ ഒന്നാകുന്ന ഒരു ലോകം. ഗെയിംസിന് എത്തുന്ന അത്ലറ്റുകൾ, ഒഫീഷ്യലുകൾ, ആരാധകർ, സഞ്ചാരികൾ തുടങ്ങിയവർക്കെല്ലാം ഇവിടെ ഒരുമിച്ച് സംഗമിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെപ്റ്റംബർ 19 മുതൽ ഏഷ്യൻ രാജ്യങ്ങളിലെ കല, സംസ്കാരം, ഭക്ഷണം, ഫാഷൻ തുടങ്ങിയവയെല്ലാം ഇവിടെ നിറയാൻ വേണ്ടിയിട്ടുമാണ്. മെഡൽ ജേതാക്കളുടെ ആരവവും ആഘോഷവും ഒക്കെ ഇതിന് അകമ്പടിയായി മാറും. സോ ഒരു വലിയ ആവേശത്തിന് വേണ്ടിയിട്ടാണ് ജപ്പാൻ ഈ ഒരു ഏഷ്യൻ ഗെയിംസിൽ കളവൊരുങ്ങുന്നത്. ഒരു നാടിൻ്റെ പൈതൃകം മുഴുവൻ, ഏഷ്യയുടെ പൈതൃകം മുഴുവൻ ഒരൊറ്റ വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പം ഏഷ്യൻ ഗെയിംസ് തകർക്കട്ടെ, അട്ടിപൊളിയാകട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Chennai beats double head of the hour in the art of poduma kolanda mama un ponna kodu.

0: ഹൈസെല്ലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
3: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136 6448.
3: സുനോ ബോളിവുഡ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചുവാണ്. എങ്ങനെ ഒരുപാട് ആവേശ കഥകളൊക്കെ പറഞ്ഞ് ക്രിക്കറ്റ് ഫീൽഡിലേക്ക് കുറച്ചേ കയറിയുള്ളൂ, ഫുട്ബോൾ ഫീൽഡിലേക്ക് കുറച്ചേ പോയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ വള്ളംകളിയുടെ ആവേശം ഓളപ്പരപ്പിലായിരുന്നു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓഗസ്റ്റ് 22-ാം തീയതി നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുമ്പോൾ സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന്റെ തനിമയുള്ള ഒരു പോരാട്ടം നമ്മൾ പ്രവാസ മണ്ണിലിരുന്ന് പറയാണ്ടിരിക്കുന്നത് എന്താണല്ലേ, പറയാതിരുന്നാൽ എങ്ങനെയാണല്ലേ. എന്തായാലും വമ്പൻ പോരിന് വേണ്ടിയിട്ടാണ് 22-ഓളം ചുണ്ടൻ വള്ളങ്ങൾ കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൊത്തത്തിൽ 71-ഓളം വള്ളങ്ങളാണ് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഭയങ്കര രസകരമാണ്. പുന്നമട കായലിൽ ആവേശ ഓളങ്ങളിൽ ഇവരിങ്ങനെ ആവേശത്തോടു കൂടി പോരടിക്കുമ്പോൾ ഏത് ടീമായിരിക്കും ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റിനകത്ത് ഈ എല്ലാ ടീമുകളും അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുമ്പോൾ ഓരോ റൗണ്ടുകളായിട്ടാണ് മത്സരമെങ്കിലും 1 മിനിറ്റത്തെ താളപ്പിഴ മതി. 1 മിനിറ്റ് ആ ഒരു താളം തെറ്റിയാൽ മതി കംപ്ലീറ്റ് ടീമിന് ആ ഒരു താളം മാറിപ്പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അവർ പിന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഓരോ ടീമുകളും അവരുടെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ എത്ര നാളത്തെ കഠിനാധ്വാനമാണ്, എത്ര വലിയ പ്രതിസന്ധികളെ നേരിട്ടിട്ടാണ് അവർ ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ആലപ്പുഴയിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അതിജീവിച്ച് അവരുടെ ഒരു ആഘോഷമായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു കിടിലൻ പോരാട്ടം. സോ വള്ളംകളിയുടെ പോരാട്ടം ഗംഭീരമാകട്ടെ. എനിക്കൊന്ന് അടുത്ത സ്കോർ ബോർഡിൽ നമ്മൾ വള്ളംകളിയുടെ വിജയികളുമായിട്ട് തന്നെ എത്തും. അതിൻ്റെ ആവേശവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഓണയിലുണ്ടാവും. എന്നാലും സ്കോർ ബോർഡിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
2: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇനിയ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്താ പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയാൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
6: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
7: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ, കിങ്.
5: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
8: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
9: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
8: കണ്ട
5: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിൽം.

0: ഇരട്ടി ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
3: ചെന്നൈ ബീറ്റ്സ്,
4: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
5: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
4: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
5: അതെന്താ പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. എൻസിഡിയാൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻ കോ. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: ഹായ്, നമസ്കാരം. ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
2: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
9: Gifting partner Daiso Japan, you name it, we have it.
2: And
9: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
9: Call 70222525.
2: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
10: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
2: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holdings.

0: സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: ബുക്ക്മാർക്ക്
1: വിത്ത് ആർജെ നന്ദ.
3: ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാടെന്ന് പറയുമ്പോൾ എത്രത്തോളം കിട്ടാമോ അത്രയും നല്ലത്. ഈ സന്തോഷങ്ങൾക്കിടയില് ഏതെങ്കിലും ഒരു പോയിന്റില് കുറച്ച് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഡൗൺ ആവും അല്ലെ. ലൈഫ് എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു ട്രാക്കിലാ മോസ്റ്റ്ലി എല്ലാവരുടെയും തന്നെ പോകുന്നത്. ഹായ് ഹലോ വെൽക്കം, ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഈ സന്തോഷത്തിന്റെ സങ്കടത്തിന്റെ കാര്യം ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങാനായിട്ട് ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ട് കേട്ടോ. ലൈഫിനെ നമ്മൾ എപ്പോഴും എല്ലാ ആംഗിളിലും നോക്കിക്കാണുന്നത് സന്തോഷം സന്തോഷം ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്നുള്ള ഈ ഒരൊറ്റ ടാഗിൽ മാത്രമാണ്. എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ അൾട്ടിമേറ്റ് സന്തോഷം ലഭിക്കണം എന്നൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ലൈഫിൽ പലപ്പോഴും ചെറിയ രീതിയിലെങ്കിലും ഒരു സങ്കടമൊക്കെ വരുന്ന സമയത്ത് അതിനെ പലപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു നേരിയ തോതിലെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ കാണിക്കാറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക്

കിട്ടുന്ന റെസ്പോൺസസ് ഈ പറയുന്ന സന്തോഷത്തിന്റെ സങ്കടത്തിന്റെയും കാര്യത്തിലൊക്കെ, അല്ലെങ്കിൽ റിസൾട്ടുകൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പം ഒരു സമയത്ത് സന്തോഷം കിട്ടും, ചില സമയങ്ങളിൽ സങ്കടവും കിട്ടും. ഇതൊരു ബാലൻസിൽ പോകണമെന്നുണ്ടെങ്കിൽ വലിയ തരക്കേടില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് അത്ര ബാലൻസിൽ കൊണ്ടുപോവാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് കഴിയാത്ത ചില ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതവരെ സന്തോഷം വേണ്ടാന്ന് വെച്ചിട്ടോ മനഃപൂർവ്വം തട്ടിക്കളയുന്നതോ ഒന്നുമല്ല. അവരെത്ര തന്നെ ട്രൈ ചെയ്താലും സമൂഹം ഒരു പരിധിക്കപ്പുറം അവർക്കൊരു സന്തോഷം കൊടുക്കില്ല എന്നുള്ളതാണ്. സമൂഹത്തിനപ്പുറം ചില ആളുകൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്തായാലും അങ്ങനെയുള്ള കുറച്ച് ജീവിതങ്ങളിലേക്കാണ് ഇന്നത്തെ ബുക്ക് മാർക്കിന്റെ യാത്ര. ഇത് ഞാനായിട്ട് പറയുന്ന കഥയല്ല, വളരെ പ്രശസ്തനായൊരു എഴുത്തുകാരൻ തന്റെ ബുക്കിലൂടെ പ്രശസ്തമാക്കിയ ഒരു കഥയാണ്. കഥ ഏതാണെന്നും എഴുത്തുകാരൻ ആരാണെന്നും ഒക്കെ അറിയാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം കുറച്ച് പാട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. പാട്ടൊക്കെ കേട്ട് ആസ് യൂഷ്വൽ കൂട്ടുകൂടി നമുക്ക് പുസ്തക വിശേഷങ്ങളിലേക്ക് കടക്കാം. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിഡുവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡു ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000-1707.
2: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
7: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
8: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: ചെന്നൈ ബീറ്റ്സ്.
10: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
11: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ഇങ്ങനെയുള്ള ചില ആളുകള്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഏത് എക്സ്ട്രീം ഏതൊരു എൻഡിൽ വരെ പോവാനും അവര് തയ്യാറായിരിക്കും. നമുക്ക് ഇന്നൊരു കാര്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന്റെ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുതരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകള്. ഇനി ഇതൊന്നും അല്ലാതെ രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്, അത് മോസ്റ്റ്ലി ഇതാ എന്നെ കേട്ടു പോകുന്ന നിങ്ങൾ പലരും ആയിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി പരിശ്രമിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ആഗ്രഹിക്കുന്നവർ. അവരൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നേടിക്കൊടുത്തേ അടങ്ങൂ എന്ന് നന്നായി വാശി പിടിച്ച് അത് നേടി അവരുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ ഇതാ കൊണ്ടുവച്ച് കൊടുക്കുന്ന ആളുകള്. ഒരു പരിധിവരെ നമ്മളെല്ലാവരും പ്രവാസിയായിരിക്കുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ളവരുടെ ചില ആഗ്രഹങ്ങൾ കൂടി സാധിപ്പിക്കുക എന്ന് പറയുന്നത് പ്രവാസത്തിന്റെ വേറൊരു എലമെന്റ് ആണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഈ രണ്ട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഇന്ന് ഞാൻ പറയാനുള്ളൊരു റീസൺ ഉണ്ട്, ഞാനിത് പറയാനുള്ളൊരു കാരണമുണ്ട്. ആ കാരണം ഇന്ന് ഞാൻ ഇവിടെ ബുക്ക്മാർക്കിൽ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഒരു നൊസ്റ്റാൾജിക് എലമെന്റ് ആയിരിക്കട്ടെ, കാരണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ പാഠഭാഗമായിട്ട് ഈ ഒരു പുസ്തകം നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഇതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ അത്ര കണ്ട് നമുക്ക് സാധിച്ചിരുന്നില്ല. ഒരുപാട് വളർന്നതിന് ശേഷം ആ ഒരു എഴുത്തുകാരനെ കുറിച്ചും ഈ ഒരു പുസ്തകത്തെ കുറിച്ചും കൂടുതൽ അറിയുന്നു. ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത്, ഫുള്ളായിട്ട് വായിക്കുന്ന സമയത്ത് ഈ ഒരു പുസ്തകം തരുന്നൊരു ഫീലുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കേണ്ടത് ഒരു 20-കൾക്ക് ശേഷമായിരിക്കണം. അതായത് എല്ലാ കാലത്തെയും സാമൂഹ്യപരമായിട്ടുള്ള മറ്റ് എല്ലാ ചട്ടക്കൂടുകളും മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയും ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനും എല്ലാം മനസ്സിലാക്കി അതൊക്കെ ഒന്ന് സാഹിത്യത്തിലേക്ക് കൂടി അഡോപ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ കേപ്പബിൾ ആവുന്ന ഒരു സമയത്ത് ഈ ഒരു പുസ്തകം കയ്യിലെടുത്ത് വായിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീലുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല പുസ്തകം വായിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു പുസ്തകവും നമുക്ക് തരും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട്, അതിനേക്കാൾ എല്ലാറ്റിനും ഉപരി, നമ്മളെ വേട്ടയാടുന്ന തരത്തിൽ ചില ചോദ്യങ്ങൾ ഈ പുസ്തകം നമ്മുടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേരാണ് ഓടയിൽ നിന്ന്. എഴുത്തുകാരൻ പി കേശവദേവ്. ബുക്ക്മാർക്കിൽ നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പുസ്തകമാണ്. അപ്പോ ഇനി കുറച്ച് പാട്ട് കേട്ടിട്ടാവാം പുസ്തക വിശേഷം. ബുക്ക്മാർക്കാണ്, നന്ദയാണ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000714.
5: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
6: Radio Suno 91.7.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: രക്തബന്ധത്തിനപ്പുറം ആത്മബന്ധത്തിന് വില കൽപ്പിച്ച ഒരു നായകൻ. ജീവിതത്തിൽ അയാൾ തോറ്റുപോകുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം പുസ്തക രൂപത്തിൽ കടന്നു ചെല്ലുന്ന ലക്ഷക്കണക്കിന് വായനക്കാർക്കിടയിൽ ജീവിതം പടപൊരുതി ജയിച്ച ഒരു നായകനാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ ഈ പറഞ്ഞ നായകൻ പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന പുസ്തകത്തിലെ നായകനാണ്. ഈ ഒരു നോവലിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനായിട്ടുള്ളത് പി കേശവദേവ് എഴുതിയിട്ടുള്ള ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. ഇനി നമുക്ക് നോവലിലെ പ്രധാനപ്പെട്ട പ്ലോട്ടിലേക്ക് വരാം. നോവലിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരാണ് പപ്പു. ജീവിതത്തിൽ തനിക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കഷ്ടപ്പാടുകൾക്കും അപ്പുറം സമൂഹം തന്നെ നിരവധി പ്രശ്നങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ് പപ്പു. ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ മകനായിട്ട് ജനിച്ച പപ്പു ജന്മിത്തത്തിന്റെ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് നാടുവിടേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. അങ്ങനെ നാടുവിട്ട പപ്പു എത്തിച്ചേരുന്നത് ആസ് യൂഷ്വൽ നഗരത്തിലേക്കാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചുമട്ടു തൊഴിലാളിയായിട്ട് പിന്നീട് പപ്പു കുറച്ചുകാലം ജോലി ചെയ്യുന്നു. പിന്നീട് ഒരു നെയ്ത്ത് കമ്പനിയിലും ജോലി നോക്കുന്നുണ്ട്. പക്ഷേ ഒരിടത്തും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം പപ്പുവിന്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എവിടെ ചെന്നാലും അവിടെ ഉണ്ടാവുന്ന അസമത്വങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അനീതിക്കെതിരെയും ഒക്കെ പപ്പു പ്രതികരിക്കുന്നത് ഒരു സ്ഥിരം ശൈലിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം സ്വഭാവമായിരുന്നു. എന്തായാലും അങ്ങനെ പ്രതികരിച്ച് ഒടുവിൽ പപ്പുവിന് ജോലി നഷ്ടമാവുന്നുണ്ട്. അതിനുശേഷം ഏറെക്കുറെ ഒരു 2 വർഷക്കാലം കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഒടുവിൽ അദ്ദേഹം ഒരു റിക്ഷ ഒക്കെ വാടകയ്ക്കെടുത്ത് റിക്ഷ ഓടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നു. അങ്ങനെ റിക്ഷ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും പൈസയൊക്കെ സേവ് ചെയ്ത് കയ്യിൽ കുറച്ചൊരു സമ്പാദ്യമൊക്കെ ആയപ്പോൾ അയാൾ സ്വന്തമായിട്ട് ഒരു റിക്ഷ വാങ്ങുന്നു. സ്വന്തം ജോലിയിൽ പിന്നീട് പൂർണ്ണമായും സംതൃപ്തിയോടുകൂടിയ ഒരു ജീവിതം. പിന്നീടുണ്ടാവുന്ന ഒരു ട്വിസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറി മറിയാനായിട്ട് പോകുന്നത്. ട്വിസ്റ്റ് എന്താന്നല്ലേ പാട്ട് കേട്ടിട്ട് വന്ന് പറയാട്ടോ. ബുക്ക്മാർക്കാണ് നന്ദയ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
0: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
6: ഖത്തറിൽ ലൈവായി.
5: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ആക്ഷൻ
1: മുനെ ദിനേശ അതിമോഹമാണ് അതിമോഹം
2: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല
0: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
4: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
6: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സനോ 91.7

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു നല്ല പാട്ടൊക്കെ കേട്ടങ്ങനെ തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. പി കേശവദേവി എഴുതിയ ഓടയിൽ നിന്ന് എന്ന പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള പപ്പുവിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ട്വിസ്റ്റ് ഉണ്ടാവുന്നു. അവിടെ വരെയാണ് നമ്മുടെ കഥ അങ്ങനെ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി കഥയിലേക്ക്, ആ ട്വിസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. പപ്പു സ്വന്തമായ ഒരു റിക്ഷാവണ്ടിയൊക്കെ മേടിക്കുന്നതും അതിലൂടെ അത്യാവശ്യം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു നിർത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പപ്പുവിന്റെ റിക്ഷാവണ്ടി തട്ടി ഒരു പെൺകുട്ടി ഓടയിൽ വീഴുകയാണ്. ഈ സംഭവം പപ്പുവിന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിട്ട് മാറുന്നു. അന്ന് വരെ ആരോരുമില്ലാതെ ജീവിച്ച പപ്പു ആ പെൺകുട്ടിയിൽ ഒരു മകളുടെ സ്നേഹം കണ്ടെത്തുന്നു. ലക്ഷ്മി എന്ന പെൺകുട്ടിയും അവളുടെ അമ്മയും പിന്നീട് പപ്പുവിന്റെ ലോകമായിട്ട് മാറി. ലക്ഷ്മിക്കായിട്ട് പപ്പു അങ്ങനെ അഹോരാത്രം പണിയെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. തീരുമാനിക്കുക മാത്രമല്ല, അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യുന്നു. അവളെ പഠിപ്പിച്ച് ഒരു ബിഎ കാരിയാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത് പപ്പുവിന്റെ ഒരു വലിയ സ്വപ്നം. എന്നാൽ കോളേജിൽ സമ്പന്നരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി ലക്ഷ്മി പപ്പുവിൽ നിന്നും പതുക്കെ അകലുകയാണ് ചെയ്യുന്നത്. തന്റെ കഠിനാധ്വാനം മൂലം പപ്പു ഒടുവിൽ ഒരു രോഗിയായിട്ട് മാറുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം ഭർത്താവായ ഗോപിയുടെ ഉപദേശപ്രകാരം ലക്ഷ്മി പിന്നീട് തന്റെ തെറ്റുകൾ തിരിച്ചറിയുകയും പപ്പുവിനെ തേടിയെത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതെല്ലാം ഒരുപാട് വൈകിയിരുന്നു. ജീവിതത്തിൽ സ്നേഹം മാത്രം ആഗ്രഹിച്ച നമ്മുടെ പപ്പു ഒടുവിൽ ഇരുട്ടിലേക്ക് നടന്ന് അദ്ദേഹത്തിന്റെ ജീവിതം വെടിയുന്നു. ഇതാണ് ഓടയിൽ നിന്ന് എന്ന കൊച്ചു നോവലിന്റെ ഒരു ചുരുക്കരൂപത്തിലുള്ള കഥ. സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, പിന്നീട് ആ മനുഷ്യന്റെ ചുറ്റുമുണ്ടാവുന്ന ദൗർഭാഗ്യകരമായ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നൊരു കഥ ഏതൊരു വായനക്കാരനെയും കുറച്ചൊന്ന് സങ്കടപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പുസ്തകത്തിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇപ്പോ കുറച്ച് പാട്ടൊക്കെ വരുന്നുണ്ട്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെ.

0: ഒരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഇത്തവണത്തെ ഓണം സംഭവമാകും.
6: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
5: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
6: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
5: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000-7124.
5: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
8: അപ്പൊ ചന്ദ്രശേഖരും സൂപ്പർ ഹീറോ ആണോ?
9: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ബുക്ക്മാർക്ക്
1: വിത്ത് ആർജെ നന്ദ.
3: പി കെ ശിവദേവ് എഴുതിയ ഓടയിൽ നിന്ന് എന്ന പുസ്തകത്തിലൂടെയാണിത് ബുക്ക്മാർക്കിന്റെ ഇന്നത്തെ യാത്ര. കൂടെയുള്ളത് നന്ദയാണ്. ഈ നോവലിലെ പപ്പു എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് ചുറ്റിനും ഒരുപാട് പേരുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഭാവത്തിൽ സ്വഭാവത്തിലൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ്. സ്നേഹത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത കുറച്ചധികം ആളുകൾ. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മുൻഗണനയൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരായിരിക്കും ഇങ്ങനെയുള്ള കൂട്ടർ. പക്ഷേ ഒടുവിൽ ലൈഫിൽ അവർക്ക് തിരിച്ചു കിട്ടുന്നത് എന്നും തിരസ്കരണം മാത്രമായിരിക്കും. ജീവിതത്തിൽ ഇങ്ങനെയുള്ളവർ പ്രതീക്ഷിക്കുന്നത് ആകെ ഒരു തരം സ്നേഹം മാത്രമാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അവർക്ക് യാതൊരുവിധ ബോധ്യവുമില്ല, അല്ലെങ്കിൽ അവർക്ക് അതറിയേണ്ട ആവശ്യവുമില്ല. പപ്പുവിനെ പോലുള്ള ഒരുപാട് പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും ഉണ്ട് എന്ന് വേണം പറയാൻ. ദാ എന്നെ കേട്ടു പോകുന്ന നിങ്ങളിൽ പലരും പപ്പുവിനെ പോലെയാണ്. സ്നേഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ. തിരിച്ചും ആ ഒരു സ്നേഹം മാത്രമേ ഇക്കൂട്ടരും പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ മിക്ക സിറ്റുവേഷൻസിലും എല്ലാവർക്കും തന്നെ കിട്ടുന്നത്, എല്ലായ്പ്പോഴും ഞാൻ പറയുന്നില്ല കേട്ടോ, മിക്ക സിറ്റുവേഷൻസിലും എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു കാര്യം യൂസ് ആൻഡ് ത്രോ പോലെയുള്ള ചെറിയ ചെറിയ ടാഗുകളാണ്. കാര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെയുള്ളവരെ കൂടുതൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇന്നത്തെ കാലത്തെ ഒരു സമൂഹത്തിൻ്റെത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ പെട്ടുപോകുന്ന നിരവധി പപ്പുമാർ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടയിലുമൊക്കെ ഉണ്ട്. നോവലിലെ കഥാപാത്രമായിട്ടുള്ള പപ്പു സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, അവരുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി പ്രയത്നിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക്, ഈ ഒരു ക്യാരക്ടർ ഹിറ്റ് ചെയ്യുന്നത് ഒരല്പം ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഈ ഒരു പ്ലോട്ട് കുറെക്കൂടി ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യും. പുസ്തകത്തിന്റെ ബാക്കി വിശേഷങ്ങൾ ഉടനെ പറയാം. കുറച്ച് പാട്ടൊക്കെ കേട്ട് വന്നതിന് ശേഷം ബുക്ക്മാർക്കാണ് നന്ദയാണ്.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
3: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
2: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നേ.
4: 600-7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
5: അതെന്താ പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD&Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD&Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: നമ്മുടെ രംഗച്ചടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മാൻ Darsi
8: Body Maga.
0: You are listening to Radio Suno.
9: Radio Suno 91.7.
10: Suno Bollywood.

പപ്പു എന്ന് പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രത്തിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു കഥാപശ്ചാത്തലം. പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന പുസ്തകത്തിലൂടെയാണിത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഭ്രാന്താലയം, കണ്ണാടി, അയൽക്കാർ, പങ്കലാക്ഷിയുടെ ഡയറി, സഖാവ്, കരോട്ട് കാരണവർ എന്നിങ്ങനെ മറക്കാൻ പറ്റാത്തതായിട്ട് നിരവധി എഴുത്തുകൾ കേശവദേവിൻ്റെതായിട്ടുണ്ടെങ്കിൽ പോലും ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ഈ ഒരു കഥയുടെ ഇതിവൃത്തം ഏത് കാലത്തിലും ജീവിച്ച് മുൻപോട്ട് പോകുന്ന ചില മനുഷ്യരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതായതുകൊണ്ട് തന്നെ അത് കാലത്തെയെല്ലാം കടത്തിവെട്ടി എല്ലാ സമയങ്ങളിലും നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കർഷക തൊഴിലാളിയുടെ മകനായിട്ട് ജനിച്ച് നല്ല പ്രായത്തിന്റെ തുടക്കം വരെ ജന്മിത്തത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് ഹൃദയം പിടഞ്ഞാണ് ഒടുവിൽ നമ്മുടെ പപ്പു നാടുവിടുന്നത്. ആ നാടുവിടൽ ഒരുപാട് മാനുഷിക ബോധ്യങ്ങൾ നമ്മളിൽ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ പപ്പു എന്ന് പറയുന്നത് വെറും സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, സൈക്കിൾ റിക്ഷാക്കാരനൊക്കെ ആയി തീർന്ന് അയാള് തന്റെ സ്വന്തം കണ്ണിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് സ്നേഹിച്ച് വളർത്തിയ ഒരു കുടുംബം അദ്ദേഹത്തിന് മേൽ തിരിച്ചടിക്കുന്നതോടുകൂടി പപ്പു ശരിക്കും ഓടയിലേക്ക് തന്നെയാണ് വീണു പോകുന്നത്. നല്ലതും ചീത്തയുമായിട്ടുള്ള എന്തും ഒഴുകാൻ ബാധ്യതപ്പെട്ട ഒരു വഴിയാണ് ഓട. അത്തരമൊരു മനുഷ്യനായിട്ട് മാറുകയാണ് ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള പപ്പു. ബുക്ക്മാർക്കിന്റെ യാത്ര തുടരുകയാണ്, കൂടെ പപ്പു വേണ്ടി.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
0: and
1: Google Podcast.
3: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
4: മർസയിൽ നിന്നോ?
3: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു നോവലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി അടുത്തത് ഇനി പറയാനുള്ളത് 1965 സത്യൻ നായകനായിട്ട് പുറത്തിറങ്ങിയ മലയാളം സിനിമ ഓടയിൽ നിന്ന് എന്ന സിനിമയെക്കുറിച്ചാണ്. കെ എസ് സേതുമാധവൻ എന്ന സംവിധായകൻ ഈ ഒരു നോവലിന്റെ തമിഴ് പതിപ്പ് വായിച്ചിട്ടാണ് ഈ ഒരു കഥയിൽ ആകൃഷ്ടനാവുന്നതും അദ്ദേഹത്തിന് സിനിമ ചെയ്യണമെന്ന് അതിയായിട്ട് ആഗ്രഹമുണ്ടാവുന്നതും. അങ്ങനെ സത്യൻ പപ്പുവായും കെ ആർ വിജയ ലക്ഷ്മിയായിട്ടും കവിയൂർ പൊന്നമ്മ കല്യാണി എന്ന കഥാപാത്രത്തെ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ പ്രേം നസീർ ഗോപി എന്ന കഥാപാത്രത്തെയും തിക്കുറശ്ശി സുകുമാരൻ നായർ ആ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടുള്ള ചായക്കടക്കാരനെയൊക്കെ സ്ക്രീനിലെത്തിക്കുന്നത് നമ്മൾ കണ്ടു. സിനിമ ഒരു പ്രേക്ഷകന് നൽകുന്ന അനുഭവം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ഈ ഒരു നോവലിന്റെ ദൃശ്യാവിഷ്കാരം നിങ്ങൾ കാണുന്നതിന് മുൻപ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോവൽ ആദ്യം വായിക്കുക. കേശവദേവ് എഴുതിയിരിക്കുന്ന അതേ ഭാഷയിൽ പപ്പുവിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്ന പപ്പുവിനെ കുറെക്കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ വികാരങ്ങൾ ഏറ്റവും ഭംഗിയായി നമ്മുടെ ഉള്ളിലേക്കെടുക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫോൺ, മദ്ഗൂത്ത്.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
6: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
0: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
8: Hi, this is Nevin Poli.
9: Ottakki vali vetti vannavarana naan.
10: You are listening to Radio Suno.
8: You are listening to Radio Suno. Radio Suno.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: പ്രശസ്തമായ പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലൂടെയാണിത് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. കൂടെയുള്ളത് നന്ദയാണ്. പപ്പു എന്ന റിക്ഷാക്കാരന്റെ ഹൃദയസ്പർശിയായ ജീവിത കഥ എന്നതിനപ്പുറം ഈ ഒരു നോവൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ചില മാനുഷിക മൂല്യങ്ങളുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളെന്ന രീതിയിൽ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് കുറഞ്ഞ പക്ഷം ഈ ഒരു നോവൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആത്മാർത്ഥതയുള്ളവരായിരിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ലൈഫിൽ എന്തൊക്കെ നേടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്നേഹത്തിനും ആത്മാർത്ഥതയും പകരം വെക്കാൻ പറ്റാത്തതായിട്ട് ആരുടെയും ജീവിതത്തിൽ ഒന്നുമില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി. അപ്പോൾ ആ ഭാഗ്യം ഉള്ളിൽ എന്നും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ബുക്ക് മാർക്കിൽ നിന്നും ഞാൻ അങ്ങോട്ട് ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. സോ ആസ് യൂഷ്വൽ പറയുന്ന പോലെ, എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വാങ്ങി വായിക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത ബുക്ക് മാർക്കിൽ ഒരു പുതിയ പുസ്തക വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഇത്രയും നേരവും കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മറക്കണ്ട, നന്ദയായിരുന്നു. കീപ് ലിസ്ണിംഗ് റേഡിയോസിനോ കേട്ട്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
6: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
5: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
8: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
9: Bus Bell, GCC Radio Nadaga Malsaram, Season 4.
8: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
9: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം Season 8.
10: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച്
9: ആഘോഷമാക്കാം. സീസൺ 8
10: കേട്ട് കേട്ട് കേട്ടോണം.
9: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
10: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
9: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
10: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
0: This is Radio.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
0: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
3: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോ പൊന്നോണം സീസൺ 8,
0: കേട്ട് കേട്ട് കേട്ടോണം.
3: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
0: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
0: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലൂൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
4: Super hit.
5: Music extravaganza.
6: Suno Super Hits.
4: Super hit.
5: Brought to you by...
0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അപ്പുസിദ്ര ആൻഡ് ബർവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
7: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
8: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. Ningalude vandike vendadellam oru tikkodakil.

0: choices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഇത്തവണത്തെ ഓണം സംഭവമാകും.
6: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
6: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: അടുത്ത ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
0: And
3: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
3: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
4: Chennai Beats.
5: Tamil, head of the hour.
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: അഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
4: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പൊന്നോണം സീസൺ 8.
2: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. Call 7136-6448.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവ് ആണ്.
3: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: 91.7 FM, Qatar's favorite radio station. ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: കൺമണിപ്പൂവേ കണ്ണാടി പൂവേ.
3: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ
3: സുനോ 91.7.
0: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner Daiso Japan, you name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.
2: ചെന്നൈ ബീറ്റ്സ്.
4: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
8: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
9: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
10: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
11: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
12: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
13: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
12: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
14: ഹലോ, ഞാൻ അനുസിതാര.
15: യു ആർ ലിസ്ണിംഗ് ടു
14: റേഡിയോ സുനോ 91.7.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Uridu TV channel number 911 ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
3: അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
7: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവ് ആണ്. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
1: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട.
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
8: ഹായ്, നമസ്കാരം. ഞാനിന്നലെ സ്വന്തം അപ്പം ചേർത്താണ് നമ്മുടെ സ്വന്തം
9: ചെന്നൈ ബീറ്റ്സ്.
10: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: വിഭവസമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
0: സുനോ ബോളിവുഡ്.

കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാർട്ട് പിക് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ, വാഴ്വാ വില്ലേജ്, സനായ ആൻഡ് അൽഖോർ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
2: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
1: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
0: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നേ.
3: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേ പോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500 4998.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
2: You are listening to Radio 91.7
1: Radio

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
3: യു ആർ ലിസണിംഗ് ടു
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
4: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
7: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
8: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറോ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
9: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
10: ചേരുന്നവല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
10: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
11: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
10: കണ്ട
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: ഓണസദ്യ റെഡിയാണ്. പായസം
1: പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
6: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
8: റേഡിയോ നാടക മത്സരം സീസൺ 4.
7: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
8: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
9: നമസ്കാരം, ഞാൻ GS. റേഡിയോ സുനോ 91.7 കേട്ട്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
0: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
1: ടെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525. ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
2: മർസയിൽ നിന്നോ?
1: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
6: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
5: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
6: 6000 7124.
7: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
8: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
9: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
7: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
10: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
11: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
10: കണ്ട
7: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
12: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
0: ഇൻ അസോസിയേഷൻ വിത്ത്

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
2: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
3: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
8: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
4: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
5: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: GCCയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
6: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
7: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
7: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
8: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
7: കണ്ട
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: It's time for Top 10.
1: 10. Arpo! ഹോയ്, ഇറോ ഇറോ ഇറോ. സോ എല്ലാവർക്കും ഒരു കിടുക്കൻ ഹാപ്പി ഓണം വിശേഷം പറഞ്ഞോണ്ട് ഇന്നത്തെ ടോപ്പ് ടെൻ നമ്മൾ അങ്ങടേക്ക് തുടങ്ങുകയാണ്. ഓണം കളറാക്കാനും ഓണം വൈബാക്കാനും എന്റെ പൊന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് എത്ര പാട്ടുകൾ എങ്ങനെ റിലീസായിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും ഒരു ഓണം മയമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയും പതിവ് തെറ്റിക്കുന്നില്ല. വെൽക്കം ടു ഓണം സ്പെഷ്യൽ ടോപ്പ് ടെൻ ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. മൊത്തത്തിൽ ഒരു ഓണം മയം ഉണ്ട് കേട്ടോ എല്ലായിടത്തും, എവിടെ നോക്കിയാലും ആഘോഷങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും ഞാൻ അഭിമാനത്തോടെയും പറയുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും പ്രവാസികളാണ്, ലോകത്തിന് എല്ലാ ഭാഗത്തുള്ള പ്രവാസികളാണ് ഓണം കളറായിട്ട് ആഘോഷിക്കുന്നത്. ആ ഒരു ട്രെൻഡിന് ഇത്തവണ നമ്മൾ യാതൊരു കുറവും വരുത്തുന്നില്ല, കളറായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഓണം വരുമ്പോഴേക്കും ഓണത്തിന്റെ കൂടെ തന്നെ ഇങ്ങനെ പല പാട്ടുകളും ലൈൻ അടിക്കുവായിട്ട് അങ്ങനെ നിൽക്കും വരാനായിട്ട്. പക്ഷെ ഇത്തവണ ഞാൻ കണ്ടൊരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പൊന്നോ എത്ര പാട്ടുകളാണെന്ന് ഞാൻ ലിറ്ററലി ഇരുന്ന് എണ്ണുമായിരുന്നു. എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചം. പിന്നെ അതിന്റെ കൂടെ ഞാൻ കണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, AI. ഒരുപാട് പാട്ടുകളിൽ ഒരുപാട് വീഡിയോ ക്രിയേഷൻസിലൊക്കെ AI മയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ കൈൻഡ് ഓഫ് ഒരു AI ഓണത്തിലൂടെ കൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓണത്തിന് നമ്മൾ എപ്പോഴും കേട്ട് തുടങ്ങുന്ന ആ ഒരു പാട്ടിട്ട് തന്നെ ഇന്നത്തെ ടോപ്പ് ടെൻ അങ്ങോട്ട് തുടങ്ങിയാലോ. അയ്യോ, ഇതിൽ ട്രാക്ക് മാറ്റ്, ട്രാക്ക് മാറ്റ്. അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഹാപ്പി ഓണം ആൻഡ് ഓണം സ്പെഷ്യൽ ടോപ്പ് ടെൻ ഇവിടെ തുടങ്ങുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
3: And
4: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
4: Call 70222525.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
3: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holdings.

0: ഈ ചില ഓണപ്പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ്ലി ആ പാട്ടിലേക്ക് ഇങ്ങനെ ഇന്നാകും എന്ന് മാത്രമല്ല, നമ്മൾ ആ ഒരു ഓണം വൈബിലേക്ക് ഇങ്ങനെ എത്തും. അങ്ങനെ എത്തിയ കുറച്ച് പാട്ടുകൾ, അങ്ങനെ എന്നെ എത്തിച്ച കുറച്ച് പാട്ടുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആഘോഷമായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പാട്ടുകളാണ് ഇന്നത്തെ ടോപ്പ് 10 പ്ലേ ലിസ്റ്റിൽ സെറ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. ഓണം തിരതല്ലും ഓളം കൊണ്ടൊരു പൂരം, അടിച്ചന്താമരെ പിന്നാലെ ഞാൻ വരുമോല കുടയായി. ഈ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് കേട്ട ആ ഒരു പോയിന്റ് തൊട്ട് ഈ ലിറിക്സ് എന്നെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി ആ പാട്ടിന്റെ കൂടെ എന്ന് പറയാം. ഇത് നമ്മുടെ അനാർക്കലിയും മരക്കാറും അക്ബർ ഖാനും കൂടെ ചേർന്ന് ചെയ്തൊരു പാട്ടാണ്. ഓണാടോ എന്നാണ് ഈ ഒരു പാട്ടിന്റെ പേര്. ഓണവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവർ റിലീസ് ചെയ്തൊരു പാട്ടാണ്. ശരിക്കും ഈ ഒരു പാട്ട് രസമുണ്ട് കേൾക്കാനായിട്ട്. ഇവർ കൊടുത്തിട്ടുള്ളൊരു ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഓണത്തിനിടയിലുള്ള ഒരു പ്രണയം, അതാണ് സംഭവം. എൻ്റെ അതാണ് ഇവർ വിഷ്വലൈസേഷനിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഓണം ഓണായി കഴിഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ഓണാക്കാനായിട്ട് ഇതേ ഓണാടോ നമ്മൾ കേൾക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. അതൊരു കേരള തമിഴ്നാട് ഫ്രണ്ട്ലി മോഡിൽ പറഞ്ഞു പോകുന്നൊരു പാട്ടാണ്. രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അതിൻ്റെ ഈ ഒരു പാട്ട് വന്ന് പ്ലേസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് വള്ളംകളിയുടെ ടൈം, ഓണത്തിൻ്റെ ടൈം. സോ ഒരു രസമുണ്ട്, ഒരു റിയാലിറ്റി ഷോയിൽ നമ്മളുടെ വിജയ് നരയൻ എന്ന പാട്ടുകാരനും പ്രിയ ജോസനും ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ പാടുന്നൊരു പാട്ടാണ്. രസമുണ്ട് കേൾക്കാനായിട്ട്. ഒരു തമിഴ്നാട് കേരള കമ്പയർ ചെയ്ത് പോകുന്ന പോലത്തെ ഒരു പാട്ട്. അപ്പം ഞാൻ കൊടുത്തു ട്രെൻഡിങ് ആയ ആ ഒരു പാട്ടും കൂടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ പ്ലേലിസ്റ്റിൽ അങ്ങോട്ട് ആഡ് ഓൺ ആക്കിയേക്കുന്നത്. യെസ്, രണ്ട് കിടുക്കൻ പാട്ടുകൾ വരുന്നുണ്ട്, രണ്ട് വൈബ് പാട്ടുകൾ വരുന്നുണ്ട്. ഓണം ഓണാക്കാനായിട്ടുള്ള രണ്ട് ആടിപ്പൊളി ട്രാക്സ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 9.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
5: GCC-യിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

ഓണം സ്പെഷ്യൽ ടോപ് ടെൻ കൂടിയുള്ളത് ദ വൺ ആൻഡ് ഓൺലി ആർ ജി ചിച്ചു ആണ്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട്ലൈൻ. എന്റെ മോനെ, ഓണം വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു പൊളി വൈബാണ് അല്ലേ? ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഈ ഒരു റാപ്പ് കേട്ടപ്പോഴേക്കും കൊള്ളാലോ, ആടിപ്പൊളി. ആൻഡ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, നമുക്ക് AI ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് AIയുടെ ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. സോ ഈ ഒരു പാട്ടും ഒരു AIയുമായുള്ള AI ടച്ച് ഉള്ള പാട്ടാണ്. പക്ഷേ രസമുണ്ട് കേട്ടോ, കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട്. ലൈക്ക് ആണെങ്കിൽ വിഷ്വലൈസേഷൻ ഭയങ്കര സംഭവമൊന്നുമല്ല, കുറച്ച് ഫോട്ടോസാണ്, ഒരേ മോഡിൽ ഒരേ സ്ട്രക്ചറിൽ പോയിരിക്കുന്ന കുറച്ച് ഫോട്ടോസ്. പക്ഷെ അതിൻ്റെ കൂടെ ഈ പാട്ടും ആൻഡ് ഇതിൻ്റെ ആ ഒരു റാപ്പ് മോഡും കൂടെ വന്നപ്പോഴേക്കും സംഗതി കളറായി. ഓണം വൈബ് ആക്കാൻ പറ്റിയൊരു പാട്ടാണ് ഓണം വൈബ് ബൈ ഈണപ്പെട്ടിയാണ് നമ്മൾ ഇതേ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ഓണത്തിനൊരു നോൺ സ്റ്റോപ്പ് വൈബ് അങ്ങോട്ട് പിടിച്ചാലോ, പിന്നെ അല്ല കലക്കും. സംഗതി കിടുവാണ്. ഓണം വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓണം വൈബ് എന്ന് പറയാം. ഇതൊരു ട്രെൻഡിങ് ഓണം വൈബ് എന്ന് വേണമെങ്കിൽ പറയാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം വിത്ത് മീ ചിച്ചു.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
3: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ, കിങ്.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
7: ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
8: യു ആർ ലിസ്ണിംഗ് ടു
7: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
6: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8
6: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
6: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
7: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
8: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.

വെൽക്കം ബാക്ക് ടു ടോപ് ടെൻ. ചിച്ചുവാണ് ഇങ്ങനെ കൂടിയുള്ളത്. ഓണം സ്പെഷ്യൽ ടോപ് ടെൻ ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ റിലീസ് ആയിട്ടുള്ള ഈ വർഷത്തെ 2026 സ്പെഷ്യൽ ഓണപ്പാട്ടുകളാണ് ഇങ്ങനെ ലൈനപ്പ് ആയിട്ടുള്ളത്. ഓണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏത് ഫെസ്റ്റിവൽ ആണെന്നുണ്ടെങ്കിലും, ഇതൊരു തിരിച്ചുവരവിൻ്റെ ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് അല്ലേ. ഇപ്പോൾ പ്രവാസികൾ പല ആളുകളും വെക്കേഷൻ വേണ്ടിയിട്ട് ഈ ഒരു സമയമാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. പല ആളുകളും ഒരുപക്ഷെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവാം, ആൻഡ് കുറച്ച് പേരൊക്കെ ഇവിടെ ഇങ്ങനെ എങ്ങനെ ആഘോഷിക്കണം എന്നുള്ള ഒരു പ്ലാനിലൊക്കെ അങ്ങനെ നിൽക്കുമായിരിക്കാം. ഇപ്പം നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മലയാളികൾ തിരിച്ച് വീട്ടിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റാണ് ഈ ഒരു സെലിബ്രേഷൻ ടൈം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാട്ടിന് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കണക്ഷനുണ്ട്. ഈ ഓണം നല്ലോണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. ഈ പേരുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേരുകളാണ്. മനു മഞ്ജിത്തിൻ്റെ വരികൾ, ഹിഷാം ബ്രോ പാടിയ പാട്ട് രസമുണ്ട് കേട്ടോ. ഒരു നാടൻ ടച്ചും എന്താ പറയുക, നമ്മുടെ വള്ളവും വെള്ളവും പുലികളിയും ഒക്കെ കൂടെ ചേർത്തിട്ട് രസമുണ്ട് കാണാനായിട്ട്. ഒരു ഒരു തിരിച്ചുവരവാണ് ഓണം ആഘോഷിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്ന മകൻ, അതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഭംഗിയായിട്ടാണ് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും ട്രെൻഡിങ് പാട്ടുകൾ കേട്ട് വരുമ്പോഴേക്കും ഈ പാട്ട് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ പല ആളുകളെയും ഒന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ, ഒന്ന് നാട്ടിൽ പോയാലോ എന്നൊന്ന് പ്രേരിപ്പിക്കുന്ന, ഫീൽ ചെയ്യിക്കുന്ന ഒരു പാട്ടായിരിക്കും ഇത്. രസമുള്ളൊരു പാട്ട് വരുന്നുണ്ട്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ട് വരുന്നുണ്ട്. ടു ഓൾ ദി ബ്യൂട്ടിഫുൾ പീപ്പിൾ ഔട്ട് ദെയർ, എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ട് നാട്ടിൽ പോകാനായിട്ട് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 6.

0: It's time for Top 10.
1: ബാക്ക് ടു ടോപ്പ് ടെൻ. ഓണം സ്പെഷ്യൽ ടോപ്പ് ടെൻ ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓണം സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ വെച്ചിട്ടുള്ള ടോപ്പ് ടെൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ്പ് ടെന്നിന്റെ സെക്കൻഡ് അവറും അങ്ങട് കലക്കിയാലോ. ടോപ്പ് ടെന്നിന്റെ ഈ ഒരു ഭാഗം ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത്തവണ ഓണത്തിന് നമ്മൾ കണ്ടൊരു ഏറ്റവും വലിയ ട്രെൻഡ് കുറച്ച് AI പാട്ടുകൾ ഇങ്ങനെ വൈറലാവുന്നുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് പാട്ടുകളാണ്. ഇതിൽ ഒന്ന് ഒരു മനുഷ്യൻ പാടിയ പാട്ടും ഒന്ന് ഒരു AI പാടിയ പാട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽ എന്താണ്, വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പറയാം. ഓക്കെ, സോ ഇതിൽ ഒരു പാട്ട് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് പേരുകൾ ഒന്നിച്ച പാട്ടുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മനുമഞ്ജിത്തും ഹിഷാം ബ്രോ ഒക്കെ പോലെ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ ഒന്നിച്ചൊരു പാട്ടാണ്. ഓണക്കമ്പനി എന്നാണ് ഈ ഒരു പാട്ട്. സുഹേൽ കോയാണ് വരികൾ എഴുതിയത്, സൂരജസ് കുറുപ്പ് കമ്പോസ് ചെയ്ത് ഹരിശങ്കറും ഏഞ്ചലിൻ ലൂക്കയും ചേർന്ന് പാടിയ പാട്ടാണ്. സോ ഓണക്കമ്പനി എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ്, ഒരു ഓണം സെലിബ്രേഷൻ മോഡിൽ ഓണത്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തൊരു പാട്ടാണ്. അങ്ങനെയാണ് ഈ ഒരു പാട്ട് ഷൂട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ആൻഡ് നമ്മൾ അടുത്ത കേൾക്കാൻ പോകുന്ന പാട്ട് ഓണം പ്രോ മാക്സ് എന്നുള്ളൊരു പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ട് അഭിജിത്ത് വിജയനാണ് മ്യൂസിക് ചെയ്തതും വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് AI ആണ് പാട്ട് പാടിയിരിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി AI ആണ് പാട്ട് പാടിയെന്നുണ്ടെങ്കിലും കുറച്ച് ആളുകൾ ചേർന്നിട്ടാണ് ഇതിൻ്റെ വിഷ്വലൈസേഷൻ ഭംഗിയാക്കിയിട്ടുള്ളത്. ഓണം മോഡിൽ തന്നെ ഡാൻസ് ഒക്കെ ചെയ്ത് വൈബ് ചെയ്ത് കുറച്ച് പേര് ചേർന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് സെറ്റ് ചെയ്തൊരു ട്രാക്കാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ നമുക്ക് കേട്ടാലോ. ആദ്യം ഹരിശങ്കറും ഏഞ്ചലിനും ചേർന്ന് പാടിയ പാട്ട്, ആൻഡ് രണ്ടാമത് AI പാടിയ പാട്ട്. രണ്ട് പാട്ടും കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് പറയാൻ മറക്കണ്ട കേട്ടോ. സ്റ്റേ ട്യൂൻഡ് വിത്ത് മീ. ചിച്ചു കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: നമ്പർ 5.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ.
1: സിഗ്നേച്ചർ സ്മെൽ, പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ. ഖത്തറിന്റെ

0: Hi, this is Raman.
1: You are listening to Radio Suno 91.7 FM.
0: കേട്ട് കേട്ട്

0: വൈബിൽ ചിങ്ങം തുടങ്ങി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കേൾക്കാൻ പറ്റിയ ഒരു ഒരു ഫോക്ക് സോങ് ആയാലോ. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കോടിയുള്ളത് കേട്ടോ. ഇത്തവണ നമ്മളുടെ ടോപ് ടെൻ എന്ന് പറയുന്നത് ഒരു ഓണം സ്പെഷ്യൽ ടോപ് ടെൻ ആണ്. ബിക്കോസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ റിലീസായിട്ടുള്ള ഓണം സ്പെഷ്യൽ പാട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്തവണത്തെ ടോപ് ടെൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചിങ്ങവെയിലിൻ്റെ ആ ഒരു ചൂടുള്ളൊരു പാട്ട് നമുക്ക് കേട്ടാലോ. ഇറ്റ്സ് എ ഫോക്ക് സോങ് ആക്ച്വലി ബൈ അപർണ അനിൽ. രസമുണ്ട് ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട്. അതായത് ഫോക്ക് സോങ് എന്ന് പറയുമ്പോഴേക്കും നോർമൽ മോഡിൽ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടല്ല, പക്ഷെ അല്ലാതെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഇൻഡി പോപ്പ് മോഡിലൊക്കെ ചെയ്യുന്ന പാട്ടുകളുണ്ടല്ലോ, അങ്ങനൊരു ഒരു മോഡേൺ ടച്ച് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള രസമുള്ളൊരു ഫോക്ക് സോങ് ആണ്. ആൻഡ് ഭംഗിയുണ്ട് കേൾക്കാനായിട്ടും. കേൾക്കുമ്പോഴേക്കും വൈബ് ചെയ്ത് വൈകുന്നേര സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. എനിക്ക് ഈ ഒരു പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും തോന്നുന്നു വെച്ചാൽ നമ്മളൊരു പാട വരുമ്പോൾ തരുന്ന ഒരു ചായ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വൈകുന്നേരം സൂര്യാസ്തമയ സമയം സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിൽ ഭയങ്കര പച്ചപ്പുള്ളൊരു പാടത്തിൻ്റെ സൈഡിലിരുന്ന് ചായ കുടിക്കുന്നു, ആ ഒരു ഫീലാണ് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും എന്ത് ഫീലാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. രസമുള്ളൊരു പാട്ടാണ്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ദേ വരുന്നുണ്ട്. ആൻഡ് ഒരു ഒരു ബാൻഡ് മോഡിൽ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. സ്റ്റേറ്റ് ചെയ്യുണ്ട് വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 3.

0: ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

നേരം നമ്മൾ കേട്ട ഓണപ്പാട്ടിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇതിപ്പോ നമ്മളിപ്പോ കേട്ട സംഗതി കൊള്ളാലോ എന്നൊരു ഫീൽ വരുന്നൊരു പാട്ട് നമുക്ക് കേട്ടാലോ. യെസ്, ബാക്ക് ടു ടോപ് ടെൻ. ഓണം സ്പെഷ്യൽ ടോപ് ടെൻ ആണ്, ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. ഓണം അർമാദിക്കാൻ പറ്റിയൊരു പാട്ടാണ്, കലക്കടി ഓണം എന്നുള്ളൊരു പാട്ടാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ആക്ച്വലി സൈന മ്യൂസിക് ഇന്ത്യയാണ് ഈ ഒരു പാട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. രസമുണ്ട് കേട്ടോ, എനിക്ക് ഈ പാട്ടിൽ രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത്. ഒഫ്കോഴ്സ് അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ബീറ്റ് ടക്ക് ടക്ക് ടക്ക് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് രസമുണ്ട്. അതിൻ്റെ അതിൻ്റെ വിഷ്വലൈസേഷൻ, കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അയ്യോടാ ആയിരിക്കും, അതിൻ്റെ ലെറ്ററിങ് രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഈ ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും ടക്ക് ടക്ക് ടക്ക് ടക്ക് ടക്ക് ടക്ക് ടക്ക് ആ ഒരു മോഡ് വരുമ്പോഴേക്കും ആ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കേട്ടിരിക്കില്ലേ. ആക്ച്വലി അങ്ങനത്തെ ഒരു പാട്ടാണ്. ഓണക്കോളല്ലേ വരവായാലോ, പൊട്ടിച്ചിട്ട് പട്ടക്കാർ നമുക്ക് അർമാദിക്കണ്ടേ, റെഡിയാവല്ലേ ഒരുങ്ങിട്ട് പൊലിയോ കലക്ക, ലൈക്ക് ആ ഒരു ടക്ക് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു പാട്ടാണ്. ഒരു രസമുള്ളൊരു പാട്ട്, വൈബുള്ള പാട്ട്. ഇത്തവണത്തെ ഓണം കളറാക്കാനായിട്ട് ഇത്രയും പാട്ടുകൾ നമുക്കുള്ളപ്പോഴേക്കും റിച്ചാണ് കേട്ടോ. ഈ ഓണം കളറാണ്, ഈ ഓണം വൈബാണ്, ഈ ഓണം മ്യൂസിക്കലി റിച്ചാണ്. നമ്മൾ ട്രെൻഡിങ് ആക്കും പിന്നെ അല്ല. ഇതേ കുറച്ചൊക്കെ എടുക്കാൻ പാട്ടുകളുമായിട്ട് ടോപ് ടെൻ പ്ലേലിസ്റ്റ് ആണ്, ഓണം സ്പെഷ്യൽ ടോപ് ടെൻ ആണ്. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. റേഡിയസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 2.

0: ചൊക ചൊകച ചൊട്ടു തട്ടി വെച്ച തലമുടി തെക്കൻ കാറ്റിൽ തട്ടി തട്ടി തലമുടിനോട് ചച്ചിരിക്കും ഭരിക്ക
1: Chennai beats
2: Tamil head of the hour in the art of podumakkolanda

ഓണത്തിന്റെ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ എല്ലായിടത്തും കളറായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും ഇവിടെ ടോപ്പ് ടെന്നിലും ഓണാഘോഷത്തിന് ഒട്ടും കുറവ് വരുത്തുന്നില്ല. ബിക്കോസ് ഈ ഒരു വർഷക്കാലം ഓണപ്പാട്ടുകളുടെ കേസിൽ നമ്മൾ ഭയങ്കര റിച്ചാണ് കേട്ടോ, വമ്പൻ റിച്ചാണ് നമ്മൾ. ബിക്കോസ് അത്രയും ഗംഭീരമായിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്, അത്രയും വൈബുള്ള കുറച്ച് പാട്ടുകളാണ് റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ളത്. എൻ്റെ ആ പാട്ടുകളാണ് ഇന്ന് ടോപ്പ് ടെൻ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ ആഡ് ഓൺ ആക്കിയിട്ടുള്ളതും. ചിച്ചാണ് കൂടെയുള്ളത്, ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. ഓണാഘോഷങ്ങൾ എല്ലായിടത്തും ഭയങ്കര ഗ്രാൻഡായിട്ട് നടക്കുമ്പോഴേക്കും സത്യം പറഞ്ഞ നാട് മിസ് ചെയ്യുന്ന ഒരു ഫീലുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫീലുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ സെലിബ്രേഷൻസ് വരുമ്പോൾ ഒന്നിച്ചു കൂടുക, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ കളറായിട്ട് ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് അത് രസമുള്ളൊരു ഫീലാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാലും ഈ സമയം നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആഘോഷിക്കണം. അത്ര തന്നെ, എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ പരിപാടീസൊക്കെ ആണെങ്കിലും അതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് സെറ്റാക്കും, കളറാക്കും. അങ്ങനെ ആഘോഷങ്ങൾ കളറായിട്ട് അടിപൊളിയായിട്ട് നടക്കട്ടെ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സെലിബ്രേഷനായിട്ട് ഇത്തവണത്തെ ഓണാഘോഷം മാറട്ടെ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഇത്തവണത്തെ ടോപ്പ് ടെന്നിലെ വൈൻഡ് അപ്പ് ട്രാക്ക് എന്ന് പറയുന്നത് പൊളിമേളം എന്നുള്ളൊരു പാട്ടാണ്. ഇതേപോലെ തന്നെ ഓണത്തിന് ഒരു പൊളിച്ചെടുക്കാൻ പറ്റുന്ന വൈബുള്ളൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണ നമ്മൾ ഓണത്തിന് കേട്ട എല്ലാ പാട്ടുകളും അല്ലെങ്കിൽ ഇന്നത്തെ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും രസമുണ്ട്, വൈബുള്ള പാട്ടുകളാണ്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു AI കണക്ട് ചെയ്തിട്ടുണ്ട് കുറച്ചധികം പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടു. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം എല്ലാ ആളുകളും സെൽഫ് സഫീഷ്യന്റ് ആണ്. ബിക്കോസ് അത്യാവശ്യം ഒന്ന് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പാട്ട് മ്യൂസിക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ചില കീറിമുറിച്ചുള്ള വിലയിരുത്തലുകളൊന്നും വേണ്ട. ബിക്കോസ് എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, എല്ലാം ആഘോഷിക്കുക, എല്ലാം ഒരു സന്തോഷമല്ലേ. നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് ചില കാര്യങ്ങളിൽ നെഗറ്റിവിറ്റി കാണാൻ പോകുന്നത്? അതേ ഉള്ളൂ, നമുക്ക് കേൾക്കുക, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു ആഘോഷിക്കുക, ഇല്ലെങ്കിൽ ആ പാട്ട് മാറ്റിയിട്ട് വേറൊരു പാട്ട് കേൾക്കുക. ദാറ്റ്സ് ഇറ്റ്. യാ, എല്ലാവരും വൈബായിട്ടിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമ്മൾ എന്തിനാണ് വെറുതെ നെഗറ്റിവിറ്റി പറയുന്നത്? ദാറ്റ്സ് ഇറ്റ് അല്ലേ, അതാണ്. സോ തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കേട്ടോ. എല്ലാവർക്കും ഒരു കിടുക്കൻ ഓണം ആവട്ടെ, ഇത്തവണത്തെ ഓണം കളറാവട്ടെ, സെറ്റാവട്ടെ, വൈബാവട്ടെ. ഒരുപാട് സ്നേഹത്തോടെ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ. നമുക്കിനി അടുത്ത വീക്കെൻഡ് വീണ്ടും കണ്ടുമുട്ടാം ഒരു പൊള്ളി പൊളിക്കലുമായിട്ട്. നമ്പർ 1.

0: 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas world's favorite jeweler
6: powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut tudangi authentic Arabic cuisine de rizhi ariyam call 4001707
5: and
8: Marza Hypermarket be fresh be you visit your nearest store today

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Hi, Nyan Roma.
7: You're listening to
6: Radio Suno 91.7 FM. Kittu kittu kuttu kudam.

0: ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Google Play Store
1: and
0: App Store.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട്

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്. സുഖമാണി
5: നില. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।